ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 2. മലയാള വർഷം 1201, കർക്കിടകം 8. 2026 ജൂലൈ 24.

വെള്ളിയാഴ്ച മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 58 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: ഛായാവൃക്ഷമുപശ്രയന്തി പഥിഷു ശ്രാന്താഹി പാന്ധാസമം തേഷ്വേകോസ്യ ശുഭം ശുഭേന മനസാ ഹൃഷ്യന്നനുധ്യായതി അന്യോ ഹർത്തുമപേക്ഷതസ്യ വിടപാനാധാരയഷ്ടേ കൃതേ കശ്ചിന്നിശ്ചിനുതേ കവാടഫലകം കർത്തും തമേവ ക്ഷണൽ. സാഹിത്യശാസ്ത്രാദി വിഷയങ്ങളിൽ മഹാപണ്ഡിതനായിരുന്ന സാക്ഷാൽ നീലകണ്ഠദീക്ഷിതരുടെ അന്യാപദേശ ശതകം എന്ന കൃതിയിൽ നിന്നും ഉദ്ധരിച്ചതാണ് മേൽശ്ലോകം. പ്രകൃതാർത്ഥ സൂചനയ്ക്കു വേണ്ടി അപ്രകൃതമായ മറ്റൊന്ന് സൂചിപ്പിക്കുക എന്നതാണ് അന്യാപദേശ രീതി എന്ന് സാന്ദർഭികമായി ഇവിടെ പറയട്ടെ. അതായത് പറയുന്നത് ഒന്ന്, മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് എന്ന് വിവക്ഷിക്കാം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രകൃതത്തിലേക്ക് മടങ്ങാം. ഉപകാരം ചെയ്തവരെയും ഇപ്പോഴും അത് തുടരുന്നവരെയും അവരുടെ സന്മനസ്സിനെ മുഴുവൻ ഉപയോഗപ്പെടുത്തിയ ശേഷം തുടർന്ന് അവരെ ചൂഷണത്തിന് വിധേയരാക്കുക എന്ന ഏറെ നിന്ദ്യമായ നീചമായ മനുഷ്യപ്രവൃത്തികളെയാണ് കവി ഇവിടെ പ്രകൃതിയിൽ തന്നെ കാണുന്നതായ മറ്റു ചില ഉദാഹരണങ്ങളെക്കൊണ്ട് സൂചിപ്പിക്കുന്നത്. പണ്ഡിതവരേണ്യനായ നീലകണ്ഠദീക്ഷിതർ അത് വളരെ വ്യക്തമാക്കി തരുന്നുമുണ്ട് മേൽശ്ലോകത്തിൽ. ഇനി പ്രകൃതത്തിലേക്ക് മടങ്ങാം. വഴി നടന്ന് ഏറെ ക്ഷീണിതരായ മൂന്ന് വഴിപോക്കർ കൊടും വെയിലിനാലും ദാഹത്താലും ഏറെ വലഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ ഒരു വൻ വൃക്ഷത്തിൻ്റെ തണലിൽ ഒത്തുകൂടുന്നു. അല്പനേരം വിശ്രമിച്ച് തങ്ങളുടെ ക്ഷീണത്തിനും ദാഹത്തിനും ഒക്കെ ഒരു ശമനം വന്ന മാത്രയിലാണ് അവരുടെ ചിന്താഗതികളിൽ ഓരോരോ മാറ്റങ്ങൾ വന്നു ചേരുന്നത്. അവരിൽ ഒരുവൻ തൻ്റെ ക്ഷീണത്തിനും പാരവശ്യത്തിനും ഏറെ ശമനമുണ്ടാക്കിയ ആ വൻവൃക്ഷത്തെയും അതിൻ്റെ ഉദാരതയെയും ഏറെ ശ്ലാഘിച്ച് അതിന് നന്മകൾ അധികം നേരുന്നു. താൻ കൊടും വെയിൽ കൊണ്ടിട്ടും തണലേകുന്നു വൻമരം എന്നതായിരുന്നു അയാളുടെ ശുഭകരമായ ചിന്ത. അതുകൊണ്ടാകാം അതിൻ്റെ നന്മകൾ മാത്രം ശുഭകരമായ മനസ്സോടെ നേർന്ന് വീണ്ടും വിശ്രമം തുടരുന്നത്. അടുത്തയാളാകട്ടെ, വിശ്രമമെല്ലാം കഴിഞ്ഞ് താൻ വീണ്ടും ഊർജ്ജസ്വലനായി എന്ന് തോന്നിയപ്പോൾ തനിക്ക് അഭയം തന്ന ആ വൻ വൃക്ഷത്തെ ആകപ്പാടെ ഒന്ന് നോക്കിക്കണ്ടു. വമ്പൻ കൊമ്പുകളും അനേകം ചില്ലകളും ഇലകളുമായി നാട് മുഴുവൻ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വൻ വൃക്ഷം തന്നെ. തുടർന്ന് അയാൾ ചിന്തിക്കുന്നു, ഇതിൻ്റെ ചില കൊമ്പുകൾ സൗകര്യം പോലെ വെട്ടിയെടുത്ത് സൂക്ഷിച്ചാൽ എനിക്ക് വാർദ്ധക്യത്തിലും ഭാവിയിലും ഒരു ഊന്നുവടിയായി തന്നെ ഉപയോഗിക്കാമല്ലോ എന്ന്. തനിക്ക് തണൽ തന്ന് ആപത്തിൽ തനിക്ക് അഭയം തന്ന ഈ വൻവൃക്ഷത്തിന് വന്നുചേരുന്ന അംഗഭംഗത്തെക്കുറിച്ച് അയാൾക്ക് യാതൊരാശങ്കയുമില്ല. പോരാ, ഇപ്പോൾ താൻ അനുഭവിച്ച സുഖം മറ്റൊരാൾക്ക് ലഭിക്കാതെ പോകുമല്ലോ എന്ന ചിന്ത പോലും അയാൾക്കുണ്ടായില്ല. ഇനി മൂന്നാമൻ്റെ കാര്യമാണ് ഏറെ വിചിത്രം. ഏറെ സ്വാർത്ഥിയായ അയാൾ തൻ്റെ ക്ഷീണമെല്ലാം മാറിയപ്പോൾ അല്പം മാറി നിന്ന് തനിക്ക് ഈ നേരമത്രയും അഭയം തന്ന ആ വൻവൃക്ഷത്തെ അടിമുടി ഒന്ന് നോക്കി തുടർന്ന് ഗാഢമായി ചിന്തിച്ചു. ഈ വൻവൃക്ഷം അപ്പാടെ വെട്ടിയെടുത്താൽ ഭാവിയിൽ താൻ പണിയാൻ പോകുന്ന ഭവനത്തിന് വേണ്ടതായ വാതിൽ പലകകൾ കിട്ടുമല്ലോ എന്നോർത്ത് അയാൾ ഏറെ സന്തോഷിച്ചു. നോക്കൂ, ഒന്നിനൊന്ന് ക്രമമായി കാടുകയറിപ്പോകുന്ന ചിന്തകളും സ്വാർത്ഥലാപേക്ഷയും തനിക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെയും അതിൽ അധികമായും ഉപകാരം ചെയ്യുന്നവർക്ക് അപകാരം ചെയ്യുന്നവൻ്റെ സ്വാർത്ഥബുദ്ധി എത്ര കഠിനമെന്നാണ്.

0: ആണ് കവി ഇവിടെ വിവക്ഷിക്കുന്നത്.
1: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിൻ്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

0: സുഖമോർമ്മകൾ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിൻ്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

0: ensure swift and stringent punishment for those involved in the examination paper leaks. Delhi Metro Rail Corporation, DMRC, has informed that 17 metro stations will be closed from 7:30 a.m. today till further instructions due to security reasons in the national capital. These include Lok Kalyan Marg, Rajiv Chowk, Patel Chowk, Ramakrishna Ashram Marg, Barakhamba Road, Supreme Court, Seva Teerth, Janpath, Jhandewalan, Mandi House, Central Secretariat, ITO, Delhi Gate, Indraprasth, Khan Market, Jorbagh, and Shivaji Stadium. However, DMRC noted that the interchange facility will remain available at Rajiv Chowk, Mandi House and Central Secretariat. The centre has appointed secretaries in different ministries and departments. Vineet Joshi, who is presently Secretary, Higher Education in Ministry of Education, has been appointed as the Secretary, Ministry of Panchayati Raj. Naresh Pal Gangwar will be the new Secretary, Higher Education. T.K. Anil Kumar will be the Secretary, School Education and Literacy. The Appointment Committee of the Cabinet approved these appointments. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ 6:15 പ്രഭാതവന്ദനം അധ്യാത്മരാമായണ പാരായണം അയോധ്യകാന്ഡം പാരായണം ചെയ്യുന്നത് കോട്ടയ്ക്കൽ മധു തുടർന്ന് ഗായത്രി ഗിരീഷ് പാടിയ ശ്രീരാമകീർത്തനം 6:30 സൈമർദി വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ 6:40 ഇന്നത്തെ ചോദ്യം 6:45 പ്രാദേശിക വാർത്തകൾ 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരൽ 7:05 പുലരിപ്പൂക്കൾ ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിക്കുന്നു 7:10 ഗാന്ധിമാർഗം ഗാന്ധിജിയെ സ്വാധീനിച്ചവർ പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം 7:40 തൊഴിലവസര വാർത്തകൾ 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനം ആയുർവേദ ചികിത്സകയായ ഡോക്ടർ കാർത്തിക എ സംസാരിക്കുന്നു 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ 8:30 പാട്ടോർമ്മകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനോർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പങ്കെടുക്കുന്നത് പരിമളം മേഴത്തൂർ തൃത്താല 9:30 സി എസ് അനുരൂപിൻ്റെ വയലിൻ കച്ചേരി ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഘടം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില 10:30 കാലാവസ്ഥ ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ 12:10 കൈമുട്ടു മാപ്പിളപ്പാട്ട് എ ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ചത് 12:30 പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു 12:50 മലയാളത്തിൽ വാർത്തകൾ 1:00 പ്രിയഗീതം 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം അവസാന ഭാഗം രചന അനിൽ തമ്പാൻ സംവിധാനം റൂബി ബാബു 2:30 സ്വരസാഗരം പാലക്കാട് കെ എസ് നാരായണസ്വാമി പാടിയ കൃതികൾ ബാംഗ്ലൂർ ടി ജി ത്യാഗരാജൻ വയലിൻ മാവേലിക്കര ആർ വി രാജീവ് മൃദംഗം 3:00 കാലാവസ്ഥ വൈകിട്ട് 5:00 ഹിന്ദി പാഠം 5:15 മാപ്പിളപ്പാട്ട് അഫ്സൽ രഹന എന്നിവർ പാടിയത് 5:20

0: അധ്യാത്മരാമായണ പാരായണം 8-ാം ദിവസം. 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ, കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് അഞ്ജന വിജയ്, ടി എസ് ദിനി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ, മണ്ണു സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും. ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ മംഗല്യസൂത്രം. 8:15 ടുഡേ ഇൻ പാർലമെൻറ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പി എം ഇ ഡ്രൈവ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം പ്ലസ് വണ്ണിലേക്ക് പരമ്പര, കെമിസ്ട്രി അവതരിപ്പിക്കുന്നത് സന്ധ്യ. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ ലുബ്ധൻ അവതരണം ഐശ്വര്യ. 10:00 പാർലമെന്റ് ചോദ്യോത്തര വേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: ആകാശവാണി തൃശൂർ, പ്രഭാത വന്ദനം. രാമായണ പാരായണം, അയോധ്യാകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ കോട്ടക്കൽ മധു.

0: ഉടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ.
1: ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ കോട്ടയ്ക്കൽ മധു. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് ഗായത്രി ഗിരീഷ്.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ആകാശവാണി തൃശൂർ.
6: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ.
7: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
8: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
9: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
10: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
8: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
5: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കാർഷിക സർവകലാശാല വാർത്തകൾ. മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണോസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിലൊരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുള്ള പശ്ചിമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം. പടവലം, പാവൽ എന്നിവ കായ്ക്കുന്നതോടെ കായ്ച്ചയുടെ ശല്യം തുടങ്ങും. പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പിന്നീട് ഇവ അഴുകാൻ തുടങ്ങും. ഈ പുഴുക്കളുടെ സമാധി ദശ മണ്ണിനുള്ളിലാണ്. കേടുവന്ന കായ്കൾ മണ്ണിൽ വീഴാതെ പറിച്ചെടുത്ത് നശിപ്പിക്കണം. പന്തലിൽ ഇടവിട്ട് പഴക്കിണി, തുളസിക്കിണി എന്നിവ തൂക്കിയിട്ടാൽ കായ്ച്ചയുടെ ആക്രമണം ചെറുക്കാനാകും.

0: കൂടാതെ ഫിറമോൺ കെണികൾ 15 സെന്റിന് ഒരെണ്ണം എന്ന തോതിൽ തോട്ടത്തിൽ തൂക്കിയിടുക. തെക്കുപടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പ് എന്ന കുമിൽ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി കർസെറ്റ് 2 ഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻ പ്രോ 1 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. നെൽച്ചെടിയെ ബാധിക്കുന്ന ബ്ലാസ്റ്റ് രോഗത്തിന് ഹേതുവായ പയറിക്കുലേറിയ എന്ന കുമിളിൻ്റെ ഗണത്തിൽപ്പെട്ട കുമിളായ പയറിക്കുലേറിയ അങ്കുലേറ്റിയാണ് വാഴയിലെ പുതിയ രോഗത്തിന് കാരണം. നഴ്സറിക്കുള്ളിലെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ ഇലകളിലും ഇളം തണ്ടുകളിലും ദീർഘവൃത്താകൃതിയിലുള്ള തവിട്ട് നിറത്തിലും ചുറ്റും മഞ്ഞ നിറവുമുള്ള പുള്ളികൾ കാണപ്പെടുന്നു. നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ രോഗം മൂർച്ഛിച്ച് തൈകൾ ഉണങ്ങിക്കരിഞ്ഞു പോകുന്നു. തോട്ടങ്ങളിലെ വാഴകളുടെയും കന്നുകളുടെയും പുതിയ ഇലകളിലും തണ്ടുകളിലും കുലയുടെ നാവിലയിലും തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ആദ്യ ലക്ഷണം. തുടർന്ന് കുലയുടെ തണ്ടിലും അവസാനഘട്ടങ്ങളിൽ കുലകളിലെ പാകമായ കായ്കളിൽ സൂചി കുത്തിയ പാടുകൾ കാണുകയും പിന്നീട് അവ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പുള്ളികളായി രൂപാന്തരപ്പെടുകയും മധ്യഭാഗത്ത് അധികം താഴ്ചയില്ലാത്ത കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് പുള്ളികൾ കുഴിച്ചേരുകയും കായ്കൾ വിണ്ടുകയറി ആകാരഭംഗി നഷ്ടപ്പെടുന്നു. രോഗമുക്തമാണെന്ന് ഉറപ്പുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ മാത്രം ഉപയോഗിക്കുക. പോളി എഥിലീൻ കവറുകൾക്കോ കുലകൾ പൊതിയുന്നത് വഴി കൂമ്പലിയിലെയും വാഴത്തണ്ടിൻ്റെയും കുമിളിൻ്റെ അണുക്കൾ കുലയിലേക്ക് പകരുന്നത് പൂർണ്ണമായും തടയാൻ സാധിക്കും. രോഗം ബാധിച്ച് ഉണങ്ങിയ ഇലകൾ സമയബന്ധിതമായി മുറിച്ച് തോട്ടത്തിൽ നിന്നും നീക്കി തീയിട്ട് നശിപ്പിക്കുക.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
1: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നു മുതൽ തുടങ്ങും. 51.1 ലക്ഷം പേർക്ക് 2000 രൂപ വീതമാണ് നൽകുന്നത്. SCERT പുതിയ ഡയറക്ടറായി പ്രൊഫസർ KK മഷൂദിനെ നിയമിച്ചു. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് മഷൂദ്. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ പ്രഥമ സാനു സമ്മാനം ഡോക്ടർ എം ലീലാവതിക്ക്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. യുവ പ്രതിഭാ പുരസ്കാരം ഡോക്ടർ വിനിൽ പോളിനെ സമ്മാനിക്കും. ശത്രു മിസൈലുകളും യുദ്ധവിമാനങ്ങളും വളരെ ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ 6 എയർബസ് A321 യാത്രാവിമാനങ്ങളെ അവാക്സ് പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നതിനായുള്ള കരാറിൽ DRDO ഒപ്പിട്ടു. 19,000 കോടി രൂപയാണ് ചെലവ്. സൗദി അറേബ്യയെ സിവിലിയൻ ആണവ പദ്ധതി വികസിപ്പിക്കാൻ അനുവദിക്കുന്ന നിർണായക കരാറിൽ US സൗദിയും ഒപ്പുവെച്ചു. US ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമാണ് ഒപ്പിട്ടത്. സിംബാബ്വെക്കെതിരായ ആദ്യ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 13.2 ഓവറിൽ ലക്ഷ്യം നേടുകയായിരുന്നു. ചൈന ഓപ്പൺ ബാഡ്മിന്റണിലെ 2ാം റൗണ്ടിൽ ഇന്ത്യയുടെ PV സിന്ധുവിന് തോൽവി. ലോക 4ാം റാങ്ക് താരം ചൈനയുടെ ചെൻ യുവേഫിയാണ് സിന്ധു മറികടന്നത്. പുരുഷ സിംഗിൾസിൽ ആദ്യ മത്സരത്തിൽ ജപ്പാന്റെ യുഷി തനക്കയെ തോൽപ്പിച്ച് ഇന്ത്യയുടെ ലക്ഷ്യസൻ 2ാം റൗണ്ടിലേക്ക് മുന്നേറി.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ

0: ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
7: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
9: ആകാശവാണി തൃശൂർ, അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്നാണ് അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം? എന്നാണ് അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

പുലരിപ്പൂക്കളിൽ ഇന്ന് രാവിലെ 7:05 ഹരിതം. കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം. തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിക്കുന്നു.

7:10 ഗാന്ധി മാർഗത്തിൽ ഗാന്ധിജിയെ സ്വാധീനിച്ചവർ പ്രഭാഷണം. എഴുതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി.വി. കൃഷ്ണൻ നായർ.

7:35 ഗാന സന്ദേശം. 7:50 കേൾക്കാം ആരോഗ്യക്കുറിപ്പുകൾ. കർക്കിടകമാസത്തിലെ ആരോഗ്യ പരിപാലനം. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ കാർത്തിക എ സംസാരിക്കുന്നു.

രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് പരിമളം, മേഴത്തൂർ, തൃത്താല.

രാവിലെ 9:30 CS അനുരൂപിൻ്റെ വയലിൻ കച്ചേരി കേൾക്കാം. ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ഹരിപ്പാട് MS രാജശേഖരൻ ഘടം. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ചോദ്യം ഒരിക്കൽ കൂടി. എന്നാണ് അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം? ഉത്തരം കേൾക്കാം രാവിലെ 7:55. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.

0: 1 0 5 2 3 2 5 1 4 2.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1st മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
4: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
3: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൗകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്ര

0: ഇങ്ങനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
1: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണനേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ ടി വി ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൗൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിൻ്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ട് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൗഢജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ K ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് K നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. പ്രധാന

0: ആകാശവാണി
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകിയായി എന്ന കഥ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. വാൽമീകി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ പോഷകനദിയായ തമസാനദിയുടെ തീരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ ആശ്രമം. തപസ്വിയായ വാൽമീകിയുടെ മുമ്പിൽ തപസ്വാധ്യായ നിരതനായ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഗുരുവിനോടെന്നപോലെ സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് വാൽമീകി നാരദമുനിയോട് അന്വേഷിക്കുന്നു. 15 ഗുണങ്ങൾ ആ മനുഷ്യനുണ്ടാകണമെന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്. 1, ധർമ്മജ്ഞൻ, അതായത് ധർമ്മം എന്താണെന്നറിയുന്നവൻ. കൃതജ്ഞൻ, സത്യവാൻ, ദൃഢവ്രതൻ, വീര്യവാൻ, ശുചിവ്രതൻ, സർവഭൂതഹിതൻ, വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, സദാ പ്രസന്നവദനൻ, ആത്മവാൻ, ജിതക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ, ദ്യുതിമാൻ, അകത്തും പുറത്തും തിളക്കമുള്ളവൻ, അനസൂയകൻ, രണഭൂമിയിൽ ദേവന്മാരെപ്പോലും ഭയപ്പെടുത്തുന്ന രൗദ്രം പ്രകടിപ്പിക്കുന്നവനുമാകണം അങ്ങനെ ഉള്ള ഒരാൾ. ഇത് കേട്ട ഉടൻ തന്നെ നാരദമുനി മറുപടി നൽകി, ഇപ്പറഞ്ഞവയുടെ 4 ഇരട്ടി ഗുണങ്ങളുള്ള ഒരാളുണ്ട്. ഇക്ഷ്വാകു വംശജനായ രാമൻ ആണ് അത്. നിയതാത്മാവ്, മഹാത്മാവ്, ദ്യുതിമാൻ, ധൃതിമാൻ എന്നാരംഭിച്ച് സത്യഭാഷണത്തിൽ ധർമ്മദേവന് തുല്യൻ എന്നുവരെയുള്ള 66 ഗുണങ്ങളാൽ സമ്പന്നനാണ് രാമൻ എന്ന് നാരദമുനി അരളിച്ചെയ്തു. ഇങ്ങനെയുള്ള രാമനെ 50-ലധികം അസ്ത്രശസ്ത്രങ്ങളും അത്ര തന്നെ പ്രത്യസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച് ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്തവനാക്കി. വാൽമീകി അന്വേഷിച്ചതും നാരദൻ ചൂണ്ടിക്കാണിച്ചതും ഉത്തമനായ മനുഷ്യനെ. യുദ്ധകാണ്ഡത്തിൽ പറയുന്നുമുണ്ട്, ഞാൻ ദശരഥപുത്രനായ രാമനെന്ന മനുഷ്യനാണ് എന്ന്. ശിവന്റെ ചാപം മുറിച്ച് സീതയെ പത്നിയാക്കുന്നത് മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലറിയാം, ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെല്ലാം അവയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന്. സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് ധർമാത്മാവായ രാമനും ഉള്ളിൽ കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവർ എത്തി തൊഴുകയോടെ നിൽക്കുന്ന രാമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഭവാൻ നാരായണോ ദേവഹ എന്ന്. നരനിൽ നിന്ന്

0: നാരായണത്വത്തിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഏതൊരു മനുഷ്യനും സർവഗുണസമ്പന്നനായി ദേവത്വത്തിലേക്ക് വളരാം എന്ന് വാൽമീകി നമ്മോട് പറയുന്നു.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
2: പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ 8078788282.
4: എടോ നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ, ഇങ്ങനെ നടന്നാ മതിയോ?
5: അതിപ്പോ പ്രായമാകുന്നോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ.
4: ആ വിചാരങ്ങ് മാറ്റിക്കോ. അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂരിലുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ.
6: കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ്.
7: ഉപ്പുരസമുള്ള ജലത്തിലും ഓരുവെള്ളത്തിലും നിലനിൽക്കുവാൻ കഴിയുന്ന സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. മൃദുവായതും ഓക്സിജൻ ലഭ്യത കുറഞ്ഞതുമായ മണ്ണിൽ വളരുന്നതുകൊണ്ടും സമുദ്രജലത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാലും ശ്വസന സഹായകരവും ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നതുമായ വളരെ പ്രത്യേകതകളുള്ള പേരുപടലങ്ങളാണ് ഇവയ്ക്കുള്ളത്. കണ്ടൽ ചെടികൾ അടങ്ങുന്ന കണ്ടൽക്കാടുകൾ തീരസംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്.
8: കരയിലും ജലത്തിലും വളരുന്ന മീനുകൾ, ഞണ്ടുകൾ, പക്ഷികൾ തുടങ്ങി നിരവധി ജീവികൾക്ക് കൂടൊരുക്കുകയും ചെറുജീവികൾക്കും സസ്യങ്ങൾക്കും വളർച്ചയെത്തുന്നതുവരെ സുരക്ഷിതമായി ജീവിക്കുവാനും വളരുവാനും അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ വനങ്ങൾ. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ആയിരക്കണക്കിന് വർഷത്തേക്ക് അതിനെ മണ്ണിൽ സംരക്ഷിക്കുന്നതിന് കണ്ടൽ വനങ്ങൾക്ക് സാധിക്കുന്നു. റൈസോഫോറ, ബ്രിഗ്വേറ, അബിസീനിയ, സൊണറേഷ്യ, ഹെർട്ടിയേറ എന്നീ ഇനങ്ങളാണ് പ്രധാനമായും ഇന്ത്യൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അബിസീനിയ വിഭാഗത്തിൽപ്പെട്ട കണ്ടൽച്ചെടികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ ആവാസ വ്യവസ്ഥ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽ ആവാസ വ്യവസ്ഥ കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. ഭൂമിയുടെ വിലയിലുണ്ടായ ഉയർച്ചയും ജനസംഖ്യയിലുള്ള വർധനവും കണ്ടൽ വനങ്ങൾ ഉൾക്കൊള്ളുന്ന ചതുപ്പ് നിലങ്ങളെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൃഷി ആവശ്യത്തിനും മീൻ വളർത്തലിനുമായി തരം മാറ്റുന്നതിനുള്ള പ്രവണത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുന്നതിന് കേരള വനംവകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും മറ്റ് ഗവൺമെൻറ് ഇതര സംഘടനകളുമായും സഹകരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വകാര്യ ഭൂവുടമകളെയും പ്രാദേശിക സമൂഹങ്ങളെയും ബോധവൽക്കരിക്കുന്നതും ഉത്തരവാദിത്വപൂർണമായ കണ്ടൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതും ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രത്യേകിച്ച് ഒരു നിയമം നടപ്പിലാക്കിയിട്ടില്ല. പകരം തീരദേശ നിയന്ത്രണ മേഖല CRZ വിജ്ഞാപനത്തിലൂടെ 1986 കേന്ദ്ര പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. 2015 നവംബറിൽ യുനെസ്കോയുടെ തീരുമാനപ്രകാരമാണ് എല്ലാ വർഷവും July 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിച്ചു വരുന്നത്. 26/7/1998 അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ഹേഹോ ഡാനിയൽ നാനോറ്റോയുടെ സ്മരണാർത്ഥമാണ് July 26 ഈ ദിനം ആചരിക്കുന്നത്. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ

0: ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണം, കണ്ടൽ വിഭാഗത്തിലുള്ള തൈകൾ നടുക, തീരപ്രദേശങ്ങൾ വൃത്തിയാക്കുക തുടങ്ങിയ പ്രവൃത്തികളാണ് ഈ ദിവസങ്ങളിൽ നടത്തി വരുന്നത്. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണവും പരിപാലനവും പാരിസ്ഥിതിക സന്തുലനത്തിനും മാനവരാശിയുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനും ഏവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം. ഈ വിഷയത്തെക്കുറിച്ച് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ മനോജ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഹരിതം സമാപിക്കുന്നു. പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 807-87882.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7-5.
8: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
9: പുലരിപ്പൂക്കളിൽ അടുത്തതായി
1: ഗാന്ധിമാർഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ഗാന്ധിജിയെ സ്വാധീനിച്ചവർ. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ.
10: ഗാന്ധിയെ സ്വാധീനിച്ചവർ എന്നത് ഒരു സൂക്ഷ്മ വിഷയമാണ്. ആലോചിച്ചും ചികഞ്ഞും ആ ജീവിതത്തെ പഠിച്ചും അടിവേരിലേക്കും കർമ്മവൈവിധ്യങ്ങളിലേക്കും തിരിഞ്ഞും കണ്ടെത്തേണ്ട വിഷയം. ഗാന്ധിജിയുടെ ജീവദർശനം എന്ന മുന്തിയ കൃതിയിൽ ഗാന്ധിജിയുടെ സ്വാധീനങ്ങൾ എന്ന 1-ാം അധ്യായം ഡോക്ടർ അരവിന്ദാക്ഷൻ ഇതിനായി നീക്കിവെച്ചത് ശ്രദ്ധേയമാണ്. ഗാന്ധിജിയിലെ പൗരസ്ത്യ പാശ്ചാത്യ സ്വാധീനങ്ങളെ ഗാന്ധിജിയുടെ സമഗ്രതയുമായി ബന്ധപ്പെടുത്തിയേ കാണാനാവൂ. എന്നാൽ ഈ സമഗ്രതയെ പൗരസ്യമെന്നോ പാശ്ചാത്യമെന്നോ വിളിക്കാനുമാവില്ല എന്ന നിരീക്ഷണമാണ് ആഴത്തിൽ ശരി. എങ്കിലും പഠന സൗകര്യത്തിനു വേണ്ടി നാം അത് ചെയ്യുന്നു. മാത്രമല്ല, ഗാന്ധിസം വ്യാപ്തി കൊണ്ട് സാർവലൗകികമാണെങ്കിലും ഉൽപ്പത്തിയിൽ ഭാരതീയമാണ്. ഭാരതീയവും പ്രാചീനവുമായ ഒരു മാർഗത്തെ സാർവലൗകികവും നൂതനവുമായി പ്രദർശിപ്പിച്ചതാണ് ഗാന്ധിജിയുടെ വൈഭവം എന്ന് സ്ഥാപിക്കുന്നതാണല്ലോ ആദ്യകാല ഗാന്ധിയൻ പഠനങ്ങൾ. ഗാന്ധിജി അദ്വൈതിയാണെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു. ഈശ്വരന്റെയും മനുഷ്യവർഗത്തിന്റെയും ഏകത്വത്തിലാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ഗാന്ധിജി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്റെ മാതാപിതാക്കൾ ഉറച്ച വൈഷ്ണവരായിരുന്നു. അവർ പതിവായി ഹവേലി സന്ദർശിക്കും. കുടുംബത്തിന് സ്വന്തമായ അമ്പലങ്ങളുണ്ടായിരുന്നു. ജൈനിസം ഗുജറാത്തിൽ ശക്തമായിരുന്നു. അതിന്റെ സ്വാധീനം എവിടെയും എല്ലാ സന്ദർഭങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു. വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും പ്രബലമായ സ്വാധീനം ഗാന്ധിജിയിൽ നല്ല അർത്ഥത്തിൽ ചെലുത്തി. ഈശാവാസ്യ ഉപനിഷത്തിലെ 1-ാമത്തെ മന്ത്രമാണ് ഗാന്ധിജിയുടെ സോഷ്യലിസത്തിനും ട്രസ്റ്റീഷിപ്പിനും അടിസ്ഥാനമെന്നത് സർവവിദിതമാണ്. ഈശാവാസ്യമിതം സർവം തേന ത്യക്തേന ബുജ്ജീത എന്ന രണ്ടു കൊച്ചുവാക്യങ്ങൾ തന്നെ ഇതിന് തെളിവ് നൽകുന്നു. അതുപോലെ ഗീതയിൽ ഇരിപ്പുറപ്പിച്ചു ഗാന്ധിജി. അദ്ദേഹത്തിന് ഗീത മാതാവും വഴികാട്ടിയും നിഖണ്ഡുവുമായിരുന്നു. ഗീത ഒരു ഐതിഹാസിക ഗ്രന്ഥമല്ലെന്നും ഭൗതിക യുദ്ധത്തിന്റെ വർണ്ണനയെ നിമിത്തമാക്കി ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദ്വന്ദ്വ സമരമാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നതെന്നും ആദ്യ ഗീതാ വായനയിൽ നിന്ന് തന്നെ ഗാന്ധിജി മനസ്സിലാക്കി. 18 വർഷത്തെ അനുഷ്ഠാന പ്രയത്ന ഫലമായി രൂപപ്പെട്ടതാണ് ഗാന്ധിജിയുടെ ഗീതാവ്യാഖ്യാനം. അഹിംസയും അനാസക്തിയുമാണ് ഗാന്ധിജി ഗീതയിൽ കണ്ടെത്തിയത്. വേദോപനിഷത്തുക്കൾ ഗാന്ധിജിയെ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് രാജഗോപാലാചാരി ഇങ്ങനെ എഴുതി: വേദാന്തത്തിൽ നിന്ന് സേവനത്തിലുള്ള ധൈര്യവും നിർഭയത്വവും സത്യത്തോടുള്ള ഭക്തിയും വളർത്തിയെടുക്കാം. ഗാന്ധിജിയുടെ ദീർഘവും ഊർജസ്വലവുമായ ജീവിതത്തിന്റെ സ്വഭാവങ്ങളായ ധൈര്യവും നിർഭയത്വവും വേദാന്തത്താൽ പ്രേരിതമാണ്. ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയായ പുതലിഭായിയാണ്. മഹാത്മാഗാന്ധി ദ സൺ ഓഫ് ഹിസ് മദർ എന്ന ഗ്രന്ഥം ആ സ്വാധീനം വിവരിക്കുന്നുണ്ട്. തന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗത്ത്

െ അമ്മ ചെലുത്തിയ വിശുദ്ധ സ്വാധീനത്തെ ഗാന്ധിജി ഏറ്റുപറയുന്നുമുണ്ട്. നിരാഹാരവ്രതവും സത്യാഗ്രഹവും പിൽക്കാലത്ത് ഗാന്ധിജിയുടെ ജീവിതശൈലിയാവാൻ കാരണം ഈ അമ്മയാണ്. ഈശ്വരഭക്തയായ അമ്മ പറഞ്ഞുകൊടുക്കുമായിരുന്ന പുരാണ കഥകൾ ബാലനായ ഗാന്ധിയെ ആകർഷിക്കുകയും അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. കുടുംബത്തിലെ ജോലിക്കാരിയായിരുന്ന രംഭ എന്ന വൃദ്ധ സ്ത്രീയായിരുന്നു രാമനാമത്തിന്റെ വിത്തുകൾ ഗാന്ധിജിയുടെ പിഞ്ചുഹൃദയത്തിൽ പാകിയത്. ഞാൻ തുളസീദാസ രാമായണത്തെ ഭക്തിമാർഗ ഗ്രന്ഥങ്ങളിൽ അത്യുത്തമമെന്ന് കരുതി ആരാധിക്കുന്നു എന്നാണ് ഗാന്ധിജി പിൽക്കാലത്ത് പ്രഖ്യാപിച്ചത്. രാമായണത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടാണ് ഗാന്ധിജി രാമരാജ്യ സങ്കല്പം പടുത്തുയർത്തിയത്. ദുർബലരുടെ ബലമാണ് രാമൻ എന്നും അന്ത്യോദയമായിരിക്കണം രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ഗാന്ധിജി വിശ്വസിച്ചു. അതിനെക്കുറിച്ച് ഗാന്ധിജി ഇങ്ങനെ എഴുതി: എന്റെ രാമരാജ്യം ഹിന്ദു രാജ്യമല്ല, അത് നീതിനിഷ്ഠമായ ഭരണമാണ്. എനിക്ക് രാമനും റഹീമും ഒരേ നൈതികതയാണ്. അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന ശ്രവണപിതൃഭക്തി എന്ന നാടകം തന്നിൽ അനശ്വരമായ അനുഭൂതി മുദ്രകൾ പതിപ്പിച്ചുവെന്ന് തന്റെ ആത്മകഥയിൽ ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. അതുപോലെ സഞ്ചരിക്കുന്ന നാടക കമ്പനിക്കാരുടെ ഹരിശ്ചന്ദ്രചരിതം നാടകം കാണാനും ഗാന്ധിജിക്ക് അനുവാദം ലഭിച്ചു. സങ്കല്പത്തെ ഞാൻ ഹരിശ്ചന്ദ്രനായി, സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഹരിശ്ചന്ദ്രൻ നേരിട്ട അഗ്നി പരീക്ഷകൾ ജീവിതാദർശമായി ഞാൻ അംഗീകരിച്ചു എന്ന് സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജൈനിസം ഗാന്ധിജിയുടെ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. ഹിന്ദുയിസത്തിന്റെയും ജൈനിസത്തിന്റെയും മോഹനമായ സമന്വയം ഗാന്ധിജിയുടെ മനസ്സ് നടന്നു. ബുദ്ധനും ക്രിസ്തുവും നബിയും ഗാന്ധിജിയെ സ്വാധീനിച്ചത് സർവധർമ്മ സമഭാവനയ്ക്ക് തെളിവാണ്. അക്രമരഹിത സ്വഭാവമുള്ള ഒരു പ്രതിരോധം ഞാൻ ഉയർത്തുന്നുവെങ്കിൽ ഞാൻ വിനയത്തോടെ ലളിതമായി ആ മഹാഗുരുനാഥന്മാരുടെ കാലടികൾ പിന്തുടരുക മാത്രമാണ്. സോക്രട്ടീസിന്റെയും ബുദ്ധന്റെയും ക്രിസ്തുവിന്റെയും സത്യാന്വേഷണവും പരിത്യാഗശീലവും ഗാന്ധിജിയെ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയും എഴുതുകയും ചെയ്തു. ഇസ്ലാം മതത്തിന്റെ കാതലായ സമത്വത്തെയും സാഹോദര്യത്തെയും ഗാന്ധിജി എന്നും ഉയർത്തിപ്പിടിച്ചു. സഹനം മനുഷ്യമോചനത്തിന്റെ അടിസ്ഥാനമായി കണ്ട ഗാന്ധിജിക്ക് ഇസ്ലാമിന്റെ ഉപവാസങ്ങളോട് പ്രത്യേകം താൽപര്യം തോന്നിയത് സ്വാഭാവികം. മൂന്ന് ആധുനികർ എന്റെ ജീവിതത്തിൽ ആഴത്തിൽ മുദ്രപതിപ്പിച്ചിട്ടുണ്ട്, എന്നെ വശത്താക്കിയിട്ടുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞു. റായ്ചന്ദ് ഭായ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ജീവിത സ്പർശം കൊണ്ട്, ദൈവരാജ്യം നിന്നിൽ തന്നെയാണ് എന്ന പുസ്തകം വഴി ടോൾസ്റ്റോയി, സർവോദയ മണ്ടുദലാസ് എന്ന പുസ്തകത്തിലൂടെ റസ്കിൻ എന്ന് ഗാന്ധിജി ആത്മകഥയിൽ ഏറ്റുപറഞ്ഞു. ഒരർത്ഥത്തിൽ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു റായ്ചന്ദ് ഭായ് ആയിരുന്നു. ഗാന്ധിജി എഴുതിയ റായ്ചന്ദ് ഭായ് എന്നിലുണ്ടാക്കിയ ചലനം മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ തുറന്നു പറയുന്നു. എന്റെ ആത്മീയ പ്രതിസന്ധികളിൽ അദ്ദേഹമായിരുന്നു എന്റെ അഭയം. അഹിംസാ സിദ്ധാന്തം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രയോഗിക്കുവാൻ ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയത് ടോൾസ്റ്റോയിയായിരുന്നു. ടോൾസ്റ്റോയിയുടെ ജീവിതലാളിത്യം, ദിനചര്യ എന്നിവ ഗാന്ധിജിയെയും സ്വാധീനിച്ചു. നോബൽ സമ്മാനം നേടിയ റൊമാൻ ഡോളാണ്ട് പറഞ്ഞതാണ് ശരി: റഷ്യക്കാരനായ ആ ദൈവദൂതൻ ഹൃദയത്തിൽ സൂക്ഷിച്ച ദിവ്യപ്രകാശം യുവാവായ ഗാന്ധി ഏറ്റുവാങ്ങി. നിയമലംഘനം എന്ന ആശയം തോറോവിൽ നിന്നും കർമ്മതത്വം ടോൾസ്റ്റോയിൽ നിന്നും ഗാന്ധിജി ഉൾക്കൊണ്ടു. എന്നാൽ അപ്പത്തിനു വേണ്ടി വേല ചെയ്യണമെന്ന ആശയം ഗാന്ധിജിയിൽ ഉറപ്പിച്ചത് ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജോൺ റസ്കിനാണ്. മനുഷ്യന്റെയും പ്രകൃതിയുടെയും സമ്പൂർണമായ സമന്വയമായിരുന്നു തോറോയുടെയും ഗാന്ധിജിയുടെയും ലക്ഷ്യം. തോറോവിന്റെ വാൾഡനും ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ്യം ഇതിന് തെളിവ് നൽകുന്നു. ഗാന്ധിജിയിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഭക്തിപ്രസ്ഥാനം. കബീർദാസ്, തുളസീദാസ്, നരസിംഹമേത്ത തുടങ്ങിയ ഭക്തകവികളുടെ ജീവിതത്തിന്റെയും രചനകളുടെയും സ്വാധീനം ഗാന്ധിജിയിൽ പ്രകടമാണ്. ഗാന്ധിജി അത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് ശ്രീരാമകൃഷ്ണനും വിവേകാനന്ദനും ടാഗോറും ഗാന്ധിജിയിൽ ചെലുത്തിയ സ്വാധീനം ഇതോടൊപ്പം പഠിക്കേണ്ടതാണ്. ധാർമ്മിക മതം, എത്തിക്കൽ റിലിജ്യൻ എന്ന പുസ്തകത്തിന്റെ കർത്താവും ധാർമ്മിക സംസ്കാരം എന്ന സംഘത്തിന്റെ സ്ഥാപകനുമായിരുന്ന വില്യം മാക്കിൻസൺ സാൾട്ടർ, നാഗരികത കാരണവും പരിഹാരവും എന്ന കൃതിയുടെ കർത്താവായ എഡ്വേർഡ് കാർപെന്റർ എന്നിവർ ആധുനിക ശാസ്ത്രത്തിന്റെയും യന്ത്രങ്ങളുടെയും മുന്നേറ്റത്തെ പ്രതിരോധിക്കാനുള്ള സമരരൂപങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഗാന്ധിജിയെ സഹായിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ സ്വാധീനിച്ച ലോകമെമ്പാടുമുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയട്ടെ. ഗോർക്കിയുടെ റഷ്യൻ കർഷകരുമായുള്ള താരതമ്യപ്പെടൽ, തടവുകാർക്ക് വേണ്ടി ഏറെ സഹിച്ച എലിസബത്ത് ഫ്രേ, സ്വയംഭരണത്തെപ്പറ്റിയുള്ള മനീഷയുടെ വീക്ഷണം, നിഗ്രോ അടിമത്തിനെതിരെയുള്ള ലിങ്കിന്റെ നിലപാട്, നൈറ്റിംഗലിന്റെ സേവന മനസ്ഥിതി, ഡോക്ടർ ബെർണാർഡിന്റെ അനാഥരോടുള്ള ഉത്കണ്ഠ, ജോർജ് വാഷിംഗ്ടന്റെ സത്യസന്ധത, ദേശസ്നേഹം, പെൻഡർ ഫിലിപ്പിന്റെ സ്വന്തം മനസാക്ഷിയോടുള്ള ഉത്തരവാദിത്വം, ഫ്രാൻസിസ് സേവിയറിന്റെ വിശുദ്ധിയും ദൈവഭക്തി
ഭക്തിയും സെന്റ് തെരേസയുടെ വിശ്വാസം മനസാക്ഷിക്കു വേണ്ടിയുള്ള ജോൺ ബനിയന്റെ തീർത്ഥ

0: യാത്ര യുദ്ധത്തിൽ ചേരില്ലെന്ന ഹാംസന്റെ തീക്ഷ്ണത, തോമസ് കാർലിന്റെ നായകന്മാരും നായകാരാധനയും ഇവയെല്ലാം ഗാന്ധിജി വായിച്ചറിയുകയും സ്വാംശീകരിക്കുകയും ചെയ്തവരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ, തിലകൻ, റാനുഡേ, നെഹ്റു, പട്ടേൽ, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, എം എൻ റോയ്, ജയപ്രകാശ് ലോഹ്യ, സരോജിനി നായിഡു, വിനോബ, നിരവധി പേരുണ്ട് സ്നേഹിക്കുകയും തർക്കിക്കുകയും യോജിക്കുകയും വിയോജിക്കുകയും ചെയ്തവർ. തന്നെ ദ്രോഹിച്ചവർ, എതിർത്തവർ, ശത്രുവായി കണ്ടവർ എന്നിവരിൽ നിന്നുമെല്ലാം പലതും പഠിച്ച ആളാണ് ഗാന്ധിജി. കുടുംബജീവിതത്തിൽ തന്നെ സഹധർമ്മിണിയായ കസ്തൂർബ, മക്കൾ, മഹാത്മജിയുടെ സന്ത സഹചാരിയും സെക്രട്ടറിയും തോളനും മിത്രവുമായിരുന്ന മഹാദേവ ദേശായി, മനു, ആഭ, സുശീല നെയ്യർ എല്ലാവരും പ്രത്യക്ഷമായും പരോക്ഷമായും ഗാന്ധിജിയെ സ്വാധീനിച്ചവരാണ്. ആന്തരിക ജീവിതത്തിൽ എന്നെ ഇത്രയും ഔന്നിത്യത്തിലേക്ക് ഉയർത്തിയത് കസ്തൂർബയായിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തി. കവി പാടിയതുപോലെ അദ്ദേഹത്തിന് ലോകം തറവാടായിരുന്നു. സർവചരാചരങ്ങളും പുലികളും പുഴുക്കളും തന്റെ കുടുംബക്കാരുമായിരുന്നു.
1: ഗാന്ധിജിയെ സ്വാധീനിച്ചവർ പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
6: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
11: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്ന് അറിയോ?
10: ഇല്ല.
11: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ
10: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
11: അതെന്താ?
10: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
12: സഹപ്രായോജകർ
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
15: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
16: പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 27-28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും, ഇന്ന് മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡയറി പ്ലാന്റിൽ ഇനി പറയുന്ന സ്റ്റൈപ്പൻഡറി പരിശീലന പരിപാടിയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം ഡയറി പ്ലാന്റിൽ ഇന്ന് രാവിലെ 9:30 നടത്തുന്നു. താല്പര്യമുള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഇന്ന് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പരിശീലന പരിപാടി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡയറി മെഷീനറീസ്, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 5,500 രൂപ. യോഗ്യത റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രേഡുകളിൽ ITI, VHSC എന്നിവയിൽ ഏതെങ്കിലും പാസ്സായവർ. രണ്ടാമത്തേത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 6,000 രൂപ. കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി, ബയോടെക്നോളജി, ഫുഡ് സയൻസ്, ടെക്നോളജി എന്നിവയിൽ ഡിഗ്രി കോഴ്സ് പാസ്സായിട്ടുണ്ടാകണം. പാലുൽപ്പന്ന നിർമ്മാണവും ഗുണനിയന്ത്രണവും ഡയറി പ്ലാന്റിലെ ശുചിത്വ മുറികളും പാൽ സംസ്കരണവും, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 4,500. അഭിമുഖം ഇന്ന് രാവിലെ 9.

0: മുപ്പതിന്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
4: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
7: ഫോൺ 9446095714.
8: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
9: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विविध कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
8: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28-നാണ് വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനൂപ് ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കെടുക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ്

0: പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലം സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
1: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന

0: കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
5: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
4: മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
6: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: നാളെ ജൂലൈ 25 വിവാഹിതരാകുന്ന സഫ്ന അഷ്ഫർ എന്നിവർക്കും ഫർബാന ഷെഫീഖ് എന്നിവർക്കും എല്ലാ ആശംസകളും നേരുന്നു. വടക്കേ വാവനൂരിൽ നിന്നും PV മുഹമ്മദ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ധീരജിന് എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. പീച്ചിയിൽ നിന്നും കൂട്ടുകാരായ വിനോദ്, ബാബു, രോഹിത് എന്നിവർ. മറ്റൊരു സന്ദേശം: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അലന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. അമ്മ ദീപ, അച്ഛൻ അനിൽ, ചേച്ചി അലീന എന്നിവർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനി ഗാനം കേൾക്കാം. കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നൽകുന്ന ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഇന്ന് രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 04872334313. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡയറി പ്ലാന്റിൽ പ്രോസസ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഒരു വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനത്തിനായി നേരിട്ടുള്ള അഭിമുഖം ഇന്ന് രാവിലെ ഡയറി പ്ലാന്റിൽ വെച്ച് നടത്തുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ഇന്ന് രാവിലെ 10:00 എത്തിച്ചേരേണ്ടതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് നടക്കുന്ന അഭിമുഖത്തിലും പങ്കെടുക്കാവുന്നതാണ്. തസ്തിക പ്രോസസ്സിംഗ് അസിസ്റ്റന്റ്, പ്രായപരിധി 18-40 മധ്യേ. പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവർക്കും നിയമാനുസൃത വയസ്സുള്ളവുണ്ടായിരിക്കും. യോഗ്യത ITI സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ഇൻ എ റെക്കഗ്നൈസ്ഡ് ഡയറി പ്ലാന്റ്. ഒഴിവ് ഒരെണ്ണമാണ്. വേതനം പ്രതിദിനം 710 രൂപ പരമാവധി. 19,170 രൂപ പരമാവധി വേതനമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9496562748 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9496562748. തൃശൂർ ജനറൽ ആശുപത്രിയിൽ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. ഇന്ന് രാവിലെ 10:30 സൂപ്രണ്ടിൻ്റെ ചേംബറിൽ അഭിമുഖം നടത്തും. +2, DCA, KGTE, ഇംഗ്ലീഷ് ഹയർ ആൻഡ് ലോവർ, മലയാളം ലോവർ എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 41 വയസ്സാണ് പ്രായപരിധി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 675 രൂപ ദിവസവേതനമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872742778. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04872742778. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ.

0: ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി. ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം. ചിത്രം മഴവിൽ കാവടി.

0: പരിശോധനാ ക്യാമ്പ്
1: ഈ മാസം 31 വരെ.
0: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
1: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
0: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ. കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനം. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ കാർത്തിക എ പി സംസാരിക്കുന്നു.
3: ആയുർവേദം ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കർക്കിടക മാസത്തിലൂടെയാണ് നാം എല്ലാവരും ഇപ്പോൾ കടന്നുപോകുന്നത്. മലയാള മാസങ്ങളിൽ അവസാനത്തേതായ കർക്കിടകം ആയുർവേദത്തിൽ പരാമർശിക്കുന്ന വർഷ ഋതുവായി സാമ്യം ഉള്ളതാണ്. ഈ ഋതുവിൽ അഗ്നിബലവും ശരീരബലവും ക്ഷയിക്കുന്നതിനാൽ അതിനെ സംരക്ഷിക്കുകയും ത്രിദോഷങ്ങളെ സന്തുലിതമാക്കുകയും ചെയ്യുന്ന ഭക്ഷണക്രമവും ജീവിതശൈലിയും പിന്തുടരാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. ആയു എന്നാൽ ജീവിതവും വേദം എന്നാൽ അറിവും എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ആരോഗ്യമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ആയുർവേദം. കർക്കിടക ചികിത്സ കേരളത്തിന്റെ പാരമ്പര്യമായ ആയുർവേദ ചികിത്സാ രീതിയാണ്. ശരീരത്തെ ശുദ്ധീകരിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നിവയാണ് കർക്കിടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ആയുർവേദത്തിൽ ഋതുചര്യ എന്നൊരു പ്രധാന ആശയമുണ്ട്. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഭക്ഷണവും ജീവിതശൈലിയും പിന്തുടരണമെന്നാണ് ഇതിന്റെ സന്ദേശം. മഴക്കാലത്ത് ശരീരത്തിലെ അഗ്നി അഥവാ ദഹനശക്തി കുറയുന്നു. ഇതുമൂലം രോഗപ്രതിരോധ ശേഷി കുറയുകയും തന്നിമിത്തം ശരീരം പലവിധ രോഗങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്നു. അതിനാൽ കർക്കിടക മാസത്തിൽ എളുപ്പം ദഹിക്കുന്ന ചൂടുള്ള ഭക്ഷണങ്ങൾ സേവിക്കുന്നതാണ് ഉത്തമം. കഞ്ഞി, ചെറുപയർ, ഇഞ്ചി, ജീരകം, കുരുമുളക് തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ദഹനശക്തിയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു. ആയുർവേദത്തിൽ ശോധനം എന്നത് ശരീര ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആമം അഥവാ ദഹിക്കാത്ത വിഷാംശങ്ങളെ ശോധന കർമ്മം കൊണ്ട് തുറന്തള്ളുന്നതിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നു. ഈ ലക്ഷ്യത്തോടെയാണ് കർക്കിടക മാസത്തിൽ പഞ്ചകർമ്മ ചികിത്സകൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകുന്നത്. പഞ്ചകർമ്മയിൽ വമനം, വിരേചനം, വസ്തി, നസ്യം തുടങ്ങിയ ചികിത്സകൾ ഉൾപ്പെടുന്നു. മഴക്കാലത്ത് പ്രബലമാകുന്ന വാദദോഷത്തെ നിയന്ത്രിക്കാൻ വസ്തി ചികിത്സ അനിവാര്യമാണ് എന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നു. എന്നാൽ ഇത്തരം ചികിത്സകൾ പരിശീലനം ലഭിച്ച ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. കർക്കിടക ചികിത്സയുടെ ഭാഗമായി കർക്കിടക കഞ്ഞിയും പത്തില തോരനും പ്രധാനപ്പെട്ട പഥ്യവിഭവങ്ങളാണ്. ഷാഷ്ടികശാലി, ചെറുപയർ, കുറുന്തോട്ടിവേര്, പഞ്ചകോലചൂർണം, ജീരകം, ഉലുവ, ആശാളി, ദശപുഷ്പം തുടങ്ങിയ ദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന പ്രത്യേക ഔഷധ കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. അതുപോലെ നാട്ടിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന 10 ഔഷധ സസ്യങ്ങളുടെ ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പ്രത്യേക വിഭവമാണ് പത്തില തോരൻ. ചേമ്പില, തകരയില, തഴുതാമയില, കുമ്പളത്തിന്റെ ഇല, മത്തന്റെ ഇല, ചീരയില, ചേമ്പില, ചൊറിയണത്തിന്റെ ഇല, മുള്ളൻചീരയില, പയറിന്റെ ഇല എന്നിവയാണ് പത്തിലകൾ. ഇവയ്ക്കു പുറമെ ലഭ്യതയ്ക്കനുസരിച്ച് മറ്റു ഇലവർഗങ്ങളും പത്തിലയിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കാവുന്നതാണ്. ഈ വിഭവങ്ങളിൽ ഉപയോഗിക്കുന്ന ഔഷധദ്രവ്യങ്ങളിൽ ഭൂരിഭാഗവും ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നതാണ്. ഇവ ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അണുബാധകൾ, അലർജി, സന്ധിവാദം തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനും ഫലപ്രദമാണ്. ചികിത്സകൾ മാത്രമല്ല ദൈനംദിന ജീവിത ശൈലിക്കും ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. എണ്ണ തേച്ചുള്ള കുളി, ലഘുവായ വ്യായാമം, യോഗ, പ്രാണായാമം, ഗണ്ടൂഷം, നസ്യം തുടങ്ങിയ ദിനചര്യകൾ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകമാണ്. വ്യക്തിശുചിത്വം പാലിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയും മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാനമാണ്. കർക്കിടകത്തിൽ ക്രമമായ ദിനചര്യയും പഥ്യാഹാരവും പാലിക്കുന്നത് വേനൽക്കാലത്തിൽ നിന്ന് മഴക്കാലത്തേക്ക് പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റത്തെ ശരീരത്തിന് എളുപ്പത്തിൽ അതിജീവിക്കാൻ സഹായിക്കുന്നു. കർക്കിടക മാസത്തിൽ ശരിയായ ഭക്ഷണക്രമം, ഋതുചര്യ, ആരോഗ്യകരമായ ജീവിതശൈലി, ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമുള്ള ആയുർവേദ ചികിത്സ എന്നിവ സ്വീകരിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും കഴിയും.
2: കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനം. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ കാർത്തിക എ പി സംസാരിച്ചതാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര

0: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
1: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
5: ആകാശവാണി തൃശൂർ.
6: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
7: പ്രായോജകർ
8: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
7: visit www.accountantsacademy.in.
9: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
10: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
11: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എന്നാണ് അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം? ഉത്തരം: ജൂലൈ 24. ആരോഗ്യ പരിപാലനത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുവാൻ ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 24 അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനമായി ആചരിക്കുന്നു. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും സ്വയം പരിചരണം പരിശീലിക്കണമെന്ന് 24/7 എന്ന ഈ തീയതി പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: എന്നാണ് അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം? ജൂലൈ 24. ആരോഗ്യ പരിപാലനത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുവാൻ ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 24 അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനമായി ആചരിക്കുന്നു. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും സ്വയം പരിചരണം പരിശീലിക്കണമെന്ന് 24/7 എന്ന ഈ തീയതി പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ ചിന്താവിഷയം: നാം കീഴടക്കുന്നത് പർവ്വതമല്ല, നമ്മെ തന്നെയാണ്. സർ എഡ്മണ്ട് ഹിലാരി. നാം കീഴടക്കുന്നത് പർവ്വതമല്ല, നമ്മെ തന്നെയാണ്. സർ എഡ്മണ്ട് ഹിലാരി.
6: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
8: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
7: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
7: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: FM 101.5 MHz-ൽ രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. FM 101.1 MHz-ൽ ആകാശവാണി തൃശൂർ. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: घर खर्च के पैसे दो हस्बैंड जी,
2: ये राशन के 15,000, सब्जियों के 2,000
1: और लाइट बिल के
2: अब 0 रुपए कैसे दूं?

0: ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ പാലക്കാട് ജില്ലയിലെ തൃത്താലയ്ക്കടുത്ത് മേഴത്തൂരിലുള്ള പരിമളം അയച്ച കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. പരിമളത്തിന്റെ കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, പാട്ടോർമ്മയിലേക്ക് എഴുതാനിരിക്കുമ്പോൾ വ്യക്തമായ ഒരു ഓർമ്മയും ആ പാട്ടിനില്ലെങ്കിലും ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായി അത് ഓർമ്മകളിൽ ഓടിക്കളിക്കുന്നു. എന്റെ അമ്മയുടെ സ്വരമാധുരിയിൽ ഞാൻ ആസ്വദിച്ച പാട്ട്, ശൈശവത്തിലും യൗവനത്തിലും മധ്യവയസ്സിലും എന്റെ കൂട്ടായെത്തിയ ഗാനം, കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകളെ എന്ന് സ്നേഹവാത്സല്യങ്ങളോടെ കുഞ്ഞു പരിമളത്തെ തൊട്ടിലാട്ടി അമ്മ പാടിയിട്ടുണ്ടാകാം. എന്നാൽ ബാലികയായി ഞാൻ ഓടിക്കളിക്കുന്നതിനിടയിൽ എന്റെ അവസാനത്തെ അനുജനായ സേതുവിനെ ഉറക്കാൻ അമ്മ പാടിയിരുന്നത് അവ്യക്തമായ ഓർമ്മ. പിന്നീട് റേഡിയോയിൽ ഈ ഗാനം വരുമ്പോഴെല്ലാം അമ്മ കൂടെ പാടുമായിരുന്നു. ചേച്ചിയുടെയും എന്റെയും വിവാഹശേഷം ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായപ്പോഴാണ് അമ്മ ആ ഗാനം പാടിക്കൊണ്ടേയിരുന്നത്. പേരക്കുട്ടികളായ ദീപു, സ്നേഹ, ദീപ, അപ്പു, കാർത്തിക് ഇവരെ തൊട്ടിലിൽ കിടത്തി ഉറക്കാനായി അമ്മ ഈ പാട്ടുപാടുന്നത് ഇന്നും എന്നും അല്ല, എപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. ഓമനക്കണ്ണുകൾ ചിമ്മുന്നു കൺമണി, ഓടിപ്പോ കാറ്റേ നീ ഒച്ചവയ്ക്കാതെ എന്ന് അമ്മ പാടുന്നത് കേട്ടാൽ കാറ്റുപോലും അകന്നുപോയോ എന്ന് സംശയിച്ചിട്ടുണ്ട്. അമ്മ കടന്നുപോയിട്ട് 32 വർഷങ്ങൾ കഴിഞ്ഞു. കാതികയുമായിരുന്നു അമ്മ. എന്റെ 2 പെൺകുട്ടികളെയും ഈ ഗാനം പാടിത്തന്നെയാണ് ഞാനും ഉറക്കിയത്. അമ്മയെപ്പോലെ ഗായികയല്ലെങ്കിലും താരാട്ട് പാടുവാൻ അമ്മയും അമ്മമ്മയുമുണ്ടല്ലോ. പിന്നെ എന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. ആർച്ചമോളെ, നിന്റെ മുത്തശ്ശിയുടെ മധുരസ്വരം കേൾക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന്. അമ്മയുടെ പ്രിയപ്പെട്ട പാട്ടുപാടി അവളെ വളർത്തിയതിനാലാകാം അമ്മയെപ്പോലെ അവളും ഒരു കലാകാരിയായത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പാട്ടോർമ്മയിൽ എന്റെ ഈ ഗാനം തിരഞ്ഞെടുക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സസ്നേഹം പരിമളം. തൃത്താലയ്ക്കടുത്ത് മേഴത്തൂരിലുള്ള പരിമളത്തോട് നമുക്കൊന്ന് സംസാരിക്കാം.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇത് തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമ്മകൾ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: നമുക്ക് 2-3 കത്തുകൾ അയച്ചിട്ടുണ്ട് അല്ലേ? ഒരു താരാട്ടുപാട്ടുമായി ബന്ധപ്പെട്ട ഒരു കത്താണ് നമ്മൾ ഇന്ന് പരിഗണിച്ചിരിക്കുന്നത്.
2: അമ്മയെ കുറിച്ചിട്ട് എഴുതിയത്.
1: അതെ അതെ അതെ.
2: അമ്മ നന്നായി പാടുമായിരുന്നു. എല്ലാവരും താരാട്ടു പാട്ട് കേട്ടിട്ടാണ് ഉറക്കാറുണ്ടായിരുന്നത്. സന്തോഷം വിളിച്ചതിൽ അറശ്വനി സ്ഥിരമായിട്ട് കുട്ടിക്കാലം മുതലേ കേട്ടിരുന്നു. പാട്ടിനോടാണ് കൂടുതല് ഇഷ്ടവും. എല്ലാ പരിപാടിയും ഞാൻ കേൾക്കും.
1: പരിമള എന്താ ചെയ്യുന്നത്?
2: ഞാൻ വീട്ടമ്മ തന്നെയാണ്.
1: പിന്നെ മക്കള്?
2: 2 മക്കളാണ്. മൂത്ത മോള് അട്ടപ്പാടിയിലെ ITDP വർക്ക് ചെയ്യുന്നു. അവിടെ ഭർത്താവ് CA. മോന് ജിടെക്കിൽ അധ്യാപകനാണ്. കണ്ണൂര് ഫാമിലിയായിട്ട് അവിടെ കഴിയുന്നു. മോളും കുട്ടികളും അട്ടപ്പാടിയിലും. അവിടെ ഭർത്താവുണ്ട്, മിലിട്ടറിയിൽ ആർമിയിലായിരുന്നു. ഇപ്പൊ വീട്ടിലുണ്ട്. ഞങ്ങൾ 2 മാത്രേ ഇല്ല.
1: മക്കളെയും അമ്മ താരാട്ട് പാടി ഉറക്കാറുണ്ടല്ലേ?
2: ആ ഉറക്കാറുണ്ട്. ആ ഒരു ഇതും കൊച്ചുമോൾക്കും കിട്ടിയിട്ടുണ്ട്. മോളും നന്നായിട്ട് പാട്ടൊക്കെ ആസ്വദിക്കും. കൊച്ചുമോള് പാട്ട് പാടും, എല്ലാം ചെയ്യാറുണ്ട്. 4 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആർച്ച എന്നാണ് പേര്.
1: അമ്മയുടെ കഴിവ് പരിമളത്തിന് കിട്ടിയിട്ടുണ്ടോ?
2: അയ്യോ, ഇല്ല.
1: പാട്ട് കേട്ട് ആസ്വദിക്കും അല്ലേ?
2: ഡാൻസ് ഒക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ വീട്ടിലിരുന്നിട്ട് വെറുതെ ഇങ്ങനെ കാട്ടിക്ക് കൂട്ടുന്നല്ലാതെ പാട്ടൊന്നും പാടില്ല. കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്നു, ഇപ്പോഴൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആകാശവാണി. കാരണം എന്താ വെച്ചാല് നമ്മള് എല്ലാ ദുഃഖവും എല്ലാ സന്തോഷവും എല്ലാം ആകാശവാണി കേൾക്കുമ്പോ ഉണ്ടാവാറുണ്ട്. ഒരു പ്രത്യേക സുഖമാണ്. ആകാശവാണി കേൾക്കുമ്പോ സ്ഥിരം കേൾക്കാറുണ്ട്. എല്ലാവരും കേൾക്കാറുണ്ട്.
1: ആപ്പ് വഴിയാണോ അതോ റേഡിയോയിൽ കൂടെ തന്നെയാണോ കേൾക്കാറുള്ളത്?
2: റേഡിയോയിൽ കൂടെ തന്നെ. അതെ, അടുക്കളയിലെ ജോലിയും കഴിയും, പാട്ടും കേൾക്കും.
1: മുൻപ് ഈ ചലച്ചിത്രഗാന പരിപാടികളിലെ ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഗാനതരംഗിണി, ഗാനസല്ലാപം, അതിലൊന്നും പങ്കെടുത്തിട്ടില്ല.
2: അതിലൊന്നും പങ്കെടുത്തില്ല. ഞാനൊരു ഒരേ പദം വരുന്ന വാക്കുകൾ ഉണ്ടല്ലോ, എഴുതി വെച്ചിട്ടുണ്ട്.
1: ഗാനമഞ്ജരി പാട്ടോർമകളിലാണ് ആദ്യമായിട്ട് തൃശ്ശൂർ

0: അദ്ദേഹത്തിന്റെ ഒരു ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ?
1: അതെ അതെ. റേഡിയ ഏറെ പ്രചോദനം തന്നിരിക്കുന്നതും ചേച്ചിയാണ്. ചേച്ചി സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്.
0: ചേച്ചിയുടെ പേരെന്താ?
1: ചേച്ചി സുധാ കടവല്ലൂർ.
0: സുധാ കടവല്ലൂർ.
1: അപ്പൊ രണ്ടുപേരും സ്ഥിരം ആകാശവാണി കേൾക്കുന്നവരാണ്. നമ്മ തമ്മിൽ അഭിപ്രായങ്ങളൊക്കെ എല്ലാം പറയും.
0: റേഡിയോ പരിപാടികള് കേട്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പരസ്പരം
1: പറഞ്ഞു.
0: റേഡിയോ കുട്ടിക്കാലത്ത് തന്നെ കേൾക്കുന്ന ശീലമുണ്ടായിരുന്നു അല്ലേ?
1: കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ശീലമുണ്ടായിരുന്നു.
0: അമ്മ തന്നെയാണോ ആ ശീലം വളർത്തിയെടുത്തത്?
1: അമ്മയേക്കാൾ കൂടുതൽ ചേച്ചിയാണെന്ന് പറയാം.
0: അതെയോ?
1: അമ്മ പാട്ട് പാടും. ചേച്ചി റേഡിയോ വന്ന് തരാനുള്ള പോലും ചേച്ചി കൂട്ടാക്കിയില്ല. ഞങ്ങൾക്ക് വേറെ വല്ല പരിപാടിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചി ഈ പരിപാടി കേൾക്കണം പറഞ്ഞ് ചേച്ചി ആ പരിപാടി കേൾക്കും. ചേച്ചിയുടെ ഇഷ്ടം കൊണ്ടാണ് കൂടുതൽ എനിക്കും കൂടി അത് ഇഷ്ടമായത്.
0: ചേച്ചിയാണ് അപ്പോ ആ ശീലം വളർത്തിയെടുത്തത്. ചേച്ചിക്കാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങൾ നൽകേണ്ടത് അല്ലേ? ഈ റേഡിയോ കേൾക്കുന്ന ശീലം മക്കളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അവർക്ക് എങ്ങനെയാണ് പുതുതലമുറയ്ക്ക്?
1: മോനാണ് കുറച്ചും കൂടി ഒരു ഉള്ളത്. അങ്ങനെ നാട്ടിലില്ല. മോൾക്ക് അധികവും പഠിപ്പ് പഠിപ്പ് ജോലി കിട്ടണമെന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അധികം കേട്ടിരുന്നില്ല. പിന്നെ വരുമ്പോ പാട്ടൊക്കെ ഇങ്ങനെ ഞാൻ വെക്കുമ്പോ റേഡിയോയില് അവിടെ വന്ന് നിൽക്കും. പിന്നെ എനിക്ക് പാട്ടിനോട് കൂടുതൽ ആവശ്യം നേരത്ത് പേപ്പർ വായിച്ചതിനേക്കാളും ആ പത്രവാർത്തയും വാർത്തയൊക്കെ കേൾക്കുന്നതാണ് കൂടുതൽ താല്പര്യം.
0: സ്നേഹസീമയിലെ ഒരു പാട്ടല്ലേ കണ്ണും പൂട്ടി ഉറങ്ങുക നീ?
1: അതെ അതെ അതെ.
0: മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഒരുപാട് താരാട്ടുപാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭയദേവ്. അഭയദേവിന്റെ എണ്ണയാണ് ഈ പാട്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം അല്ലേ? അപ്പൊ തുടർന്നും നമ്മുടെ ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. പരിപാടികളിൽ പങ്കെടുക്കണം കേട്ടോ. സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ശരി. പൊൻകുന്നം വർക്കിയുടെ സ്നേഹസീമ എന്ന നോവലിനെ ആസ്പദമാക്കി ടി ഇ വാസുദേവൻ 1954 നിർമ്മിച്ച ചിത്രമായിരുന്നു സ്നേഹസീമ. എസ് എസ് രാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സത്യനും പത്മിനിയും കൊട്ടാരക്കര ശ്രീധരൻ നായരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തിലെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള 1954 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. പൊൻകുന്നം വർക്കിയുടേതാണ് സംഭാഷണം. അഭയദേവിന്റെ പാട്ടുകൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. സ്നേഹസീമ എന്ന ചിത്രത്തിൽ പത്മിനിയുടെയും സത്യന്റെയും കഥാപാത്രങ്ങൾ അവരുടെ കുഞ്ഞിനെയെടുത്ത് ലാളിക്കുന്നതാണ് ഗാനരംഗത്ത് വരുന്നത്. സ്നേഹസീമ എന്ന ചിത്രത്തിൽ എ എം രാജയും പി ലീലയും ചേർന്നാലപിച്ച ഗാനം നമുക്കിനി ആസ്വദിക്കാം പാട്ടോർമകളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് പരിമളം മേഴത്തൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സാക്ഷ്യം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ആദ്യം. എം ഡി രാജേന്ദ്രൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
3: വെള്ളി രാവിലെ 7:20.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: പൂവച്ചൽ ഖാദർ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം ആട്ടക്കലാശം,

നദിയും കടലും ഒരു കുടുംബം. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ബിച്ചു തിരുമല എഴുതി, ജോൺസൺ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ദി സിറ്റി

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

Gamım. യൂസുഫലിക്ക് ചേരി എഴുതി ശ്യാം സംഗീതം നൽകി. സതീഷ് ബാബു പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പട്ടണപ്രവേശം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ചുക്കാൻ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കടേഷ്.

ഹരിചരൻ പാടിയ ഗാനം, ചിത്രം 10-ാം വളവ്. വിനായക് ശശികുമാറിൻ്റെ രചന, രഞ്ജിൻ രാജിൻ്റെ സംഗീതം.

അനിൽ പനച്ചൂർ അനുരചന, മോഹൻ സിത്താരയുടെ സംഗീതം, ജി വേണുഗോപാൽ, സുജാത എന്നിവർ പാടിയ ഗാനം. ചിത്രം ഭ്രമരം.

നാലാമുറ എന്ന ചിത്രത്തിൽ ദേവിക ബാബു പാടിയ ഗാനം. ഗാനരചന ശ്രീജിത്ത് ഉണ്ണികൃഷ്ണൻ. സംഗീതം കൈലാസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം. ശുദ്ധസാവേരി രാഗത്തിലുള്ള ദാരിണി തെലുസു കൊണ്ടി എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദ്യതാളം രണ്ടു കള.

0: ശ്രീ സി എസ് അനുരൂപിൻ്റെ വയലിൻ കച്ചേരിയാണ് കേട്ടത്. ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഘടം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂലൈ 25, അതായത് നാളെ, വേൾഡ് IVF ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് IVF ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് IVF ചികിത്സ നടത്തേണ്ടത്? അതിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിൻ്റെ പ്രാധാന്യം?
4: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UKയിലാണ്. UKയിൽ 1978 ജൂലൈ 25 പാട്രിക് സ്റ്റെപ്ടോയുടെയും റോബർട്ട് എഡ്വേർഡ്സിൻ്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UKയിലെ ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് എന്നെ കോമംബ്രേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ്

0: വേൾഡ് ഐ വി എഫ് ഡേ ആയിട്ട് ലോകമെങ്ങും കൊണ്ടാടുന്നത്.
1: സർ, എന്താണ് ഐ വി എഫ് ചികിത്സ? അതിനെക്കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
0: ഐ വി എഫ് അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനൊരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ, ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ ബേബീസൊക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ഡങ്ങളെയും ബീജങ്ങളെയും ഒക്കെ യോജിപ്പിച്ചതും അതിൻ്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബൊക്കെ മാറി ഇപ്പം പെട്രി ഡിഷായി എന്ന് പറഞ്ഞ, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ്. അണ്ഡവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായിട്ട് വളരുകയും ഏകദേശം ഒരു അഞ്ചാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് അണ്ടവും ബീജവും തമ്മിലുള്ള യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്ത് വെച്ച് നടക്കുകയാണ്. അതായത് ശരീരത്തിന് പുറത്ത് വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഐ വി എഫ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ടമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വജൈന വഴി നമ്മൾ ഈ അണ്ടാശയത്തിൽ നിന്നും മെച്യൂറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷനുണ്ട്, ആ വർക്ക് സ്റ്റേഷൻ്റെ അടിയിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും ഐ വി എഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ വി എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ടത്തിനെ, ഒരു അണ്ടത്തിൻ്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിൽ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ടത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ രണ്ട് കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയയ്ക്കാണ് ഐ വി എഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഐ വി എഫ് ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ടത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ടത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ടത്തിനെ, ആ അണ്ടത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ രണ്ട് കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രൂ ചെയ്ത് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രൂ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 14-ാമത്തെ ദിവസം, ഒരു 12 മുതൽ 14-ാമത്തെ ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും.
1: സർ, ആർക്കൊക്കെയാണ് ഐ വി എഫ് ചികിത്സ ആവശ്യമായി വരുന്നത്?
0: ഐ വി എഫിന് പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ടവാഹിനി കുഴലിൽ ബ്ലോക്ക് ഉള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ടവാഹിനി കുഴലിലാണ്. അപ്പോൾ ഈ കുഴൽ ബ്ലോക്കാണെങ്കിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയും ഇല്ല. അപ്പോൾ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഐ വി എഫ് ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട്, നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും ഐ വി എഫ് ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്മാരിൽ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ്, സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷൻ്റെ ബീജ പരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മില്യണിൽ താഴെയാണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ആണ്. 1 മില്യണിൽ താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇക്സിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഐ വി എഫ് ചെയ്യാം. രണ്ട് മെയിൽ ഫാക്ടർ, അതായത് പുരുഷൻ്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF അല്ലെങ്കിൽ ICSIയിലോട്ട് പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരുപാട്

0: ഈ ഓവുലേഷൻ ഒക്കെ നടത്തി, അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലാണെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ആൻസറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഐ വി എഫിലോട്ട് പോവാം. അണ്ടങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിന് മേലെയൊക്കെ ഉള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ടങ്ങൾ കുറവായിരിക്കും. അവർ ഒരു റീസണബിളായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് ഐ യു ഐ ഒക്കെ ചെയ്തു എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സി.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ ഐ വി എഫ് ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഐ വി എഫ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചു, ഇപ്പോൾ ആർ സി സി എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിന് നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല. പക്ഷേ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു ഐ വി എഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക, സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ ഐ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട് വിശ്വാസം നമുക്ക് ഒരു ഏറ്റവും നല്ല ഐ വി എഫ് നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ആ ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ്, അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ ഐ വി എഫ് എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, ഒരുപാട് കോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത് ഒരിക്കലും. നമുക്ക് അതിൻ്റേതായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം ഒരു 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ ഐ വി എഫിൽ എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. ഐ വി എഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരണ്ടമാണ് വിരിയുന്നത്. പക്ഷേ ഐ വി എഫിൽ നമുക്ക് ഒരണ്ടം കൊണ്ട് ഒന്നും ആവത്തില്ല, അപ്പോൾ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്, FSH LH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഇഞ്ചക്ഷൻ മുതേന. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങളൊരു ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്യൂർ ആയിട്ടുള്ള എഗ് കിട്ടും. ഓക്കെ. അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ്, അവർക്ക് അണ്ടാവശ്യത്തിന് അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പം 11 മുതൽ 12 ദിവസം വരെ ചിലപ്പം ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷനാണ്, നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഐ വി എഫിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്, സ്കാൻ വെച്ചിട്ട് എത്ര അണ്ടങ്ങൾ വളർന്നു വരുന്നു, അണ്ടങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ടവളർച്ചയെ നോക്കുന്നു. ആ അണ്ടം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17-18 മില്ലിമീറ്റർ വരെ എത്തുകയാണെങ്കിൽ ആ അണ്ടത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനുള്ള സമയമായി, അതിനെ ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു HCG എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ എഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷൻ്റെ ബീജം എടുക്കുന്നു. പുരുഷൻ്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ വി എഫിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിൻ്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഐ വി എഫിൻ്റെ ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ ആ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ലെന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പായിട്ട് വരണം. നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സാമ്പിൾ ആയിരിക്കും നല്ലത്. അപ്പോൾ

0: അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടം നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ടവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഐ വി എഫ് ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 100,000 ബീജം ഒരണ്ടത്തിൻ്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഇക്സി ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിൻ്റെ വളർച്ച നോക്കുന്നു, രണ്ടിനന്ന്, മൂന്നിനന്ത്, നാലിനന്ത്, അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നു നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ാമത്തെ അന്നോ അല്ലെങ്കിൽ 5-ാമത്തെ അന്നോ നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 1-ോ 2-ോ നല്ല ഭ്രൂണത്തിനെ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ഭ്രൂണത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എത്ര സെല്ലുണ്ട്, അതിലെത്ര പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണോ, അപ്പോൾ അതിൽ നല്ല ഭ്രൂണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് 2 എണ്ണം മാക്സിമം ഗർഭപാത്രത്തിലോട്ട് 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ നമ്മൾ തിരിച്ചിടുന്നു. തിരിച്ചിട്ട ശേഷം സാധാരണ രീതിയിലുള്ള IVF പ്രഗ്നൻസിക്ക് നമുക്കൊരു 10 മുതൽ 14 ദിവസത്തേക്ക് വരെ ഈ ഗർഭത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് 3 ഘട്ടമായിട്ട് തിരിക്കാം. 1, ഒവേറിയൻ സ്റ്റിമുലേഷൻ, പിന്നെ അതിനെ ട്രിഗർ ചെയ്ത് അതിനെ നമ്മൾ അണ്ടം എടുത്ത് വലിച്ചെടുക്കുന്നു, പിന്നെ എംബ്രിയോളജിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്റ്റ് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു, ഭ്രൂണം വളർത്തുന്നു, വളർത്തിയിട്ട് 3-ാമത്തെയോ 5-ാമത്തെയോ ദിവസം തിരിച്ചിടുന്നു, അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ച് വെക്കുന്നു. ശീതീകരിച്ച് വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും, പിന്നെ ഇപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെയും സംഭവിക്കാം. 2 രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് ഇടാം. 1, ഫ്രഷായിട്ട്, അതായത് ആ IVF സൈക്കിൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ അവസരം നല്ലൊരു അവസരമല്ലെങ്കിൽ, ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അതുമാത്രമല്ല, നമുക്ക് 2 ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങളുണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് IVF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബിയായി 2 വർഷം കഴിഞ്ഞ ശേഷം 2-ാമതൊരു ബേബിക്ക് വേണ്ടി ഇത്രയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു IVF അല്ലെങ്കിൽ ICSI സംഭവിക്കുന്നത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം, ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം സമ്മറിൻ ബദ്രഹേം.

0: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
5: ഇത് മഞ്ഞുകാലം. ഈ ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, SP വെങ്കടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ, സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 270 രൂപ കുറഞ്ഞ് 13,230 രൂപയ്ക്കും, പവന് 2,160 രൂപ കുറഞ്ഞ് 1,05,840 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35.

വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: സംഗമം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
3: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
3: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
4: വിദ്യാഭ്യാസ രംഗം.
3: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
4: വിദ്യാഭ്യാസ രംഗം.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680-6-3-1.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ, സമയം 10:30. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
3: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം.

0: വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
1: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്ര ഗാനങ്ങൾ സി എസ് അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ. കൃഷ്ണഭക്തിയുടെ ചാരുത നിറച്ചുകൊണ്ട് വയലാർ രചിച്ച ഗാനമാണ് ചെത്തി മന്ദാരം തുളസി. സംഗീതത്തിൽ അവഗാഹമില്ലാത്തവർക്കും ആലപിക്കാവുന്ന ഈണം നിറച്ചുകൊണ്ട് ജി ദേവരാജൻ ആ ഗാനത്തെ മനോഹരമാക്കി മാറ്റി. 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല ആലപിച്ച ആ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ എന്ന കമൽ ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല രചിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ഈ ഗാനം സഹോദര സ്നേഹത്തിന്റെ മനോഹരമായ അഭ്രാവിഷ്കാരത്താൽ പ്രേക്ഷക ശ്രദ്ധ ഏറെ നേടിയിരുന്നു. കുഞ്ഞിളം കാറ്റുപോലെ നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന ആ ഗാനം വയലിൻ നാദത്തിൽ

ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം പോലെ മറ്റെന്ത് ഇന്ദ്രജാലമാണ് ഒരു കവിക്ക്, ഈണകാരന്, ഗായകന് അല്ലെങ്കിൽ ഗായികയ്ക്ക് സമ്മാനിക്കാനാവുക? ചിരിയോ ചിരി എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല രവീന്ദ്രൻ യേശുദാസ് ടീമൊരുക്കിയ മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരമിതാ.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.

ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഗായകർ യേശുദാസ് ചിത്ര, ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി കേൾക്കാം ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് MG ശ്രീകുമാർ, ചിത്ര, സുജാത മോഹൻ എന്നിവർ ആലപിച്ച ഗാനങ്ങൾ.

ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി കേൾക്കാം അനന്തഭദ്രം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ഗായകർ എം ജി ശ്രീകുമാർ, മഞ്ജരി, ചിത്ര, യേശുദാസ്, കലാഭവൻ മണി, എം ജി രാധാകൃഷ്ണൻ, ഹേമ തുടങ്ങിയവർ.

തെന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 12 മണി. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: എ എ ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹെ.

0: ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി തൃശൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ലോക്സഭ ആദരം അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
2: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീം കോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ട് എന്നും കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2,000 രൂപ വീതമാണ് നൽകുന്നത്.

0: എഡിജിപി എംആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെഎസ്യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: ഡിജിപിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
0: സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും മൂന്നിരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്താമറിയംപള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് 2-ാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSC പ്രഖ്യാപിച്ചു.

0: ഓഗസ്റ്റ് 22-ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541, നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇതു സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറകലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ ഹരാരിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു.
1: ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ എൻ്റെ തൈറോയിഡ് ഹോർമോൺ കുറവാണ്, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതോ ഇതൊരു അപകടകരമായ അസുഖമാണോ? ഇതിന് ചികിത്സയുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പം എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയുണ്ടല്ലോ, അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് കാരണം തൈറോയിഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾ നാശം സംഭവിക്കുകയും തുടർന്ന് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, തൈറോയിഡ് നമ്മുടെ കഴുത്തിൽ കാണുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പം ഇതിൽ നിന്നും പലതരം ഹോർമോണുകൾ, T4, T3 എന്നൊക്കെ പേരുള്ള കുറച്ച് ഹോർമോണുകൾ വരുന്നുണ്ട്. ഈ ഹോർമോണുകൾ നമ്മുടെ പല അവയവങ്ങളുടെയും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. നമുക്ക് എനർജി തരുന്നതിനാവട്ടെ, നമ്മുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നോർമലായിട്ട് നിർത്താൻ, നമ്മുടെ മെമ്മറി നോർമലാക്കാൻ, അതുപോലെ പല പല അവയവങ്ങൾക്കും ഈ ഹോർമോണുകൾ അത്യാവശ്യമാണ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ബാധിച്ച ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ കോശങ്ങൾ നശിക്കുന്തോറും തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരികയും ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തന കുറവുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ T4, T3 അളവിൽ കുറവ് വരുന്നു. അങ്ങനെയാണ് നമുക്ക് സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരാനുള്ള കാരണം? പല കാരണങ്ങൾ കാരണം ഇത് വരാം. അപ്പോൾ രോഗി ചിലപ്പോൾ ചോദിക്കും, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എൻ്റെ ഭക്ഷണ ക്രമീകരണം തെറ്റായിട്ടാണോ, എന്തുകൊണ്ടാണ് ഈ രോഗം എനിക്ക് വന്നതെന്നുള്ളത്. ഇതിനുവേണ്ടി പല കാരണങ്ങളും പറയാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഇപ്പം നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ സ്ത്രീകളിൽ ഇതിൻ്റെ റിസ്ക് ആണുങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. അതുകൂടാതെ അയഡിൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ, സെലീനിയം എന്നുള്ള എലമെൻറ്റിൻ്റെ കുറവുള്ളവർ, സ്ട്രെസ്, പുകവലി എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഇതിന് കാരണമാകാം. അതുപോലെ ചില പ്രത്യേക അവസ്ഥകൾ, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം എന്നിങ്ങനെയുള്ള കുട്ടികളിലൊക്കെ കാണുന്ന ചില അസുഖങ്ങളിലും ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാണാം. അപ്പം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗമുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ളതിന് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വന്ന് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇതിന്റെ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അതായത് നമുക്ക് നല്ലപോലെ തളർച്ച ഉണ്ടാകാം, ഉറക്ക കൂടുതൽ വരാം, മലം പോകാനുള്ള പ്രയാസം, കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരാം, ചെറിയ ഭാരം കൂടുന്ന അവസ്ഥ ഉണ്ടാവാം, തൊലിയൊക്കെ ഡ്രൈ ആവാം, മുടി കൊഴിച്ചിൽ വരാം. ഇത്

കൂടാതെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ചിലർ പറയും എനിക്ക് ഒട്ടും ഓർമ്മ നിൽക്കുന്നില്ല, ഇതൊക്കെ ഈ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് തന്നെയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെയും ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ തരത്തിലാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളത്? അതായത് ഇതിന് രണ്ട് സ്റ്റേജ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗോയിട്രസ് സ്റ്റേജ് ആണ്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയിലെ വീക്കം ഉള്ള ഒരു അവസ്ഥയാണ് ഈ ഗോയിട്രസ് സ്റ്റേജ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ്, അതായത് അട്രോഫിക് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സിംറ്റംസ് വരുന്നത്. ആ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കഴുത്തിൽ മുഴയൊന്നും കാണാൻ സാധ്യതയില്ല. നമ്മൾ എപ്പോഴാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? ഹൈപ്പോതൈറോയിഡിസം ഉള്ള 90% ആൾക്കാരിലും ഇതിന്റെ കാരണം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ 90% ആൾക്കാരിലും ഇതാണെന്ന് നമുക്കറിയാം. എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നത് TSH എന്നുള്ള ഹോർമോണാണ്. TSH എന്ന് പറയുന്നത് തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. തൈറോയിഡിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണാണ് T3 T4. TSH കൂടുകയും T4 നോർമലായിട്ടോ കുറവായിട്ടോ വരുന്ന അസുഖത്തിനെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതൈറോയിഡിസം ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ആന്റി TPO. ഈ ആന്റി TPO ടെസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ആയിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അവർക്ക് ആന്റി TPO നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് ഈ രോഗ കാരണം എന്നറിയാൻ വേണ്ടി. ഇതല്ലാതെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് ശേഷം തൈറോയിഡിന് സംബന്ധിച്ച് അസുഖങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് നമ്മൾ ആന്റി TPO ചെയ്യാറുണ്ട്. ഇതുകൂടാതെ വേറെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ Type 1 diabetes ഒക്കെ ഉള്ള കുട്ടികൾക്ക്, അതുപോലെ ചില അഡിസൻസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്, അവരിലും ഈ ആന്റി TPO ചെയ്യാറുണ്ട്. ഇത് പോരാതെ ഗർഭം ധരിക്കാൻ പ്രയാസം ഉള്ളവർ, റിക്കറന്റ് ആയിട്ട് അബോർഷൻസ് വരുന്നവർ, ഇവരിലൊക്കെ ഈ ആന്റി TPO ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ആന്റി TPO പോസിറ്റീവ് ആണെന്നുള്ള ഇതിനു വേണ്ടി അല്ല നമ്മൾ ചികിത്സ നൽകുന്നത്. ഈ ആന്റി TPO പോസിറ്റീവ് ഉള്ളവർക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറയാം. പക്ഷെ ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ് വരികയാണെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ ആന്റി TPO ചെയ്ത് അത് പോസിറ്റീവ് ആണ്, പക്ഷെ നിങ്ങളുടെ TSH, T4, T3 തുടങ്ങിയ ഹോർമോൺസ് നോർമൽ ആണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ആന്റി TPO നോർമൽ ആവാൻ വേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അൾട്രാസൗണ്ട് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു വ്യക്തി എപ്പോഴാണ് കഴുത്തിന്റെ അൾട്രാസൗണ്ട് എടുക്കേണ്ടത്? കഴുത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്തു നോക്കാം. ഇതൊരിക്കലും രോഗനിർണയത്തിന് വേണ്ടിയല്ല. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരിക്കലും നമുക്ക് ഒരു അൾട്രാസൗണ്ടിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും നൊഡ്യൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ കഴിയും. ഇനി ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്, ചികിത്സ എന്താണ്? ആന്റി TPO ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് പ്രവർത്തനക്കുറവ്, TSH കൂടുന്ന അവസ്ഥ, അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ തൈറോക്സിൻ എടുക്കേണ്ടത്. അപ്പം തൈറോക്സിൻ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഈ രോഗലക്ഷണങ്ങളുമായിട്ട് രോഗി വരുമ്പോൾ TSH നോക്കും. TSH കൂടുകയാണെങ്കിൽ മരുന്ന് കഴിക്കും. മരുന്നിന്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത്, ചിലർ കണ്ടിട്ടില്ലേ 100 microgram ആണ് കഴിക്കുക, ചിലർ 25 വേണ്ടി വരുള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ തൈറോയിഡിന് ബാക്കി എത്ര പ്രവർത്തനം ഉണ്ട്. ചിലർക്ക് ഒട്ടുമേ പ്രവർത്തിക്കാത്ത തൈറോയിഡ് ആയിരിക്കും, അവർക്ക് ചിലപ്പം 100 or 125 microgram തൈറോക്സിൻ ആവശ്യമായിട്ട് വരാം. പക്ഷെ കുറച്ച് പ്രവർത്തനം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ 25 or 50 microgram ഗുളിക മതിയാവും. അവരുടെ TSH അളവ് വെച്ചിട്ടും തൈറോയിഡിന്റെ പ്രവർത്തനം എത്രത്തോളം ബാക്കിയുണ്ടെന്നും വെച്ചാണ് നമ്മൾ മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. നമ്മൾ തൈറോക്സിൻ എടുക്കുമ്പോൾ എപ്പോഴും രാവിലെ വെറും വയറ്റിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം. പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഭക്ഷണം എന്തെങ്കിലും, അതായത് പാലോ ചായയോ അല്ലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനും ചിലപ്പോൾ ഡോസ് നമുക്ക് കൂട്ടേണ്ടി വരേണ്ട ഒരു ആവശ്യവും വരാം. അപ്പൊ എപ്പോഴും മരുന്ന് വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗുളിക എടുക്കുന്നുണ്ട്, അത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്നതാണെങ്കിൽ അത് നിർത്തുകയോ അല്ലെങ്കിൽ അതിന്റെ സമയം മാറ്റി കഴിക്കുകയോ ചെയ്യേണ്ടതും ആവശ്യമാണ്. പിന്നെ കൃത്യമായി കഴിക്കുക, ഒരു ദിവസം പോലും മുടങ്ങാതെ സ്ഥിരമായിട്ട് കഴിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. തൈറോക്സിൻ കൃത്യമായി കഴിച്ചാൽ മാത്രമേ നമുക്ക് TSH നോർമൽ ആക്കാനും അതുവഴി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം സ്ഥിരമായിട്ട് കഴിക്കുക, രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്? ഒരിക്കലും ആന്റി TPO വെച്ചല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്, TSH വെച്ചാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. TSH ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ചെയ്തു നോക്കണം. TSH നോർമലായിട്ട് നിർത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട ഒരാവശ്യവും, കാരണം ഇത് ഒരു സൂചന മാത്രമാണ്. നമ്മൾക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടെന്നുള്ളൊരു സൂചന,
അത് നോർമൽ ആവില്ല. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും

0: ഈ ആൻറ്റിബോഡി നോർമലാക്കാൻ വേണ്ടിയല്ല, ഇത് അസുഖം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖമല്ല. മരുന്ന് കഴിക്കുന്നതോടുകൂടി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ TSH നോർമലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ anti-TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്, അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചെയ്യുന്നതിലും കാര്യമില്ല.
1: എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു.

0: ചേർക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: ये दिन हमारे भारतीय सशस्त्र बलों के अदम्य साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है. ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की.
0: ई वार्तागल आकाशवाणी നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി, വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. എഡിജിപി MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്.

0: വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
0: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൗദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രെൻഡ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ചുതവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ ആർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157, നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ ചേർത്ത് വെച്ച പ്രിയഗീതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ആദ്യം കേൾക്കാം സുകൃതം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ONV കുറിപ്പിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം. വാടാനപ്പള്ളിയിൽ നിന്നും കത്തയച്ച പൊയ്യാറ പ്രതാപൻ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം. ഗാനം കേൾക്കാം.

0: ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: കല്ലേറ്റും കരയിലുള്ള ഇ ബി അബൂബക്കർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം, മുറ്റത്തെ മുല്ല. ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീത സംവിധാനം വി ദക്ഷിണാമൂർത്തി. ഗാനം കേൾക്കാം.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
4: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
6: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് നടേഷ് ശങ്കർ ഈണം പകർന്ന് മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം. താവളം എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു ചിയാരത്തു നിന്നും ഷീജ.

0: ശുക്രൻ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: പ്രിയഗീതം തുടരുന്നു. മഴക്കാറ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും രാജൻ, അജിത, ഷീബ, അനീത്, റിൻസി, അനൂപ്, ആരുഷ് എന്നിവർ.

യക്ഷഗാനം എന്ന ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനം. ഗാനരചന വയലാർ, സംഗീതം പകർന്നത് എം എസ് വിശ്വനാഥൻ. പ്രഭ കുമ്പളങ്ങാടിൻ്റെ ഈ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

പി സുശീലയും എം രാജയും ആലപിച്ച ഗാനം. ചിത്രം ദാഹം. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം പകർന്നിരിക്കുന്നു. കാർത്തിക്, കൃഷ്ണേന്ദു, കൃപാലക്ഷ്മി, കൃപാൽ എന്നിവർക്ക് വേണ്ടി ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പെരിഞ്ഞനത്ത് നിന്നും മനോഹരൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

കോഴിക്കോടു നിന്നും കത്തയച്ച മാധവിക്കുട്ടി ആവശ്യപ്പെട്ട ഗാനം ശകുന്തള എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചതാണ്. ഗാനരചന വയലാർ, സംഗീതം പകർന്നത് ദേവരാജൻ.

ധർമ്മയുദ്ധം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ, പി മാധുരി, കവിയൂർ പൊന്നമ്മ എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം പകർന്നത് ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടത് തമ്പലക്കാട് നിന്നും വി പി ഗോപാലകൃഷ്ണൻ.

ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയഗീതത്തിൽ അടുത്തതായി കേൾക്കാം പാലക്കാട് നിന്നും കത്തയച്ച പി ആർ നാരായണന്റെ ഇഷ്ടഗാനം. ചിത്രം തിളക്കം, ഗായകൻ പി ജയചന്ദ്രൻ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി ഈണം പകർന്നിരിക്കുന്നു. ഈ ഗാനം ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഭാര്യ സുശീല, മക്കളായ ശ്രീറാം, സംഗീത, സൗമ്യ, പേരമക്കളായ ശ്രീഹരി, ശ്രീനാഥ്, മരുമകൻ ഗിരീഷ് എന്നിവർക്കാണ്. ഗാനം കേൾക്കാം.

വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. പഞ്ചവൻകാട് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ശ്രീദുർഗ കിഴക്കഞ്ചേരിയിൽ നിന്നും.

അഞ്ചു സുന്ദരികൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജിൻ്റെ സംഗീതം. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു പെരിങ്ങോട് നിന്നും നന്ദന, നിരഞ്ജന, ദേവകി, ധന്യ, നിമേഷ്, നിജേഷ്, ഗീതാ കനകൻ തുടങ്ങിയവർ.

കുടുംബം നമുക്ക് ശ്രീകോവിൽ എന്ന ചിത്രത്തിൽ യേശുദാസും കല്യാണി മേനോനും ആലപിച്ച ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഗാനത്തിനായി കാത്തിരിക്കുന്നു ചേർത്തലയിൽ നിന്നും ഇ വി രാധ.

ആശീർവാദം എന്ന ചിത്രത്തിന് വേണ്ടി ഭരണിക്കാവ് ശിവകുമാർ വരികൾ എഴുതി എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. പട്ടാണിത്തോപ്പ് ഒല്ലൂരിൽ നിന്നും ഷാജുമോൻ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

പ്രിയഗീതത്തിൽ അവസാനമായി കേൾക്കാം സർഗം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ ഈണം പകർന്നിരിക്കുന്നു. രാധാ വി ഗോവിന്ദാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയഗീതത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806-631.

0: favorite to win the title. Benchmark domestic equity indices pared their initial losses and were trading around 0.5% lower in afternoon trade today. The Sensex slipped 403 points to 75,989 and the Nifty fell by 116 points to 23,754. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for strict action against paper leaks, assures early passage of bill for proposing fast-track courts and stricter punishments to culprits. Second round of talks between government and CJP begins at Constitution Club over NEET paper leak row. Showdown continues in Parliament over NEET paper leaks. Lok Sabha adjourned for the day amid opposition uproar. Supreme Court directs Centre and NTA to file detailed affidavits on progress made in implementing reforms after NEET UG paper leak. India calls out United Nations for ignoring repression in Pakistan-occupied Kashmir, accuses Islamabad for systematically crushing rights of the people. IMD forecasts very heavy to extremely heavy rainfall over East Rajasthan, Gujarat and Madhya Maharashtra today, and India's Anahat Singh enters semi-finals of World Junior Squash Championships. With that, we end the midday news.
1: Akashavani. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, അവസാന ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.
2: അവൾക്ക് എന്തു പറ്റി? അവൾക്ക് എന്താ സംഭവിച്ചത്? ഞാൻ പിന്നെ വിളിച്ചപ്പോ അവൾ എഴുന്നേറ്റില്ല, ഒന്നും മിണ്ടിയില്ല.
3: മഹാഭാവി, നീ അവളെയും കൊന്നുവല്ലേ? പട്ടാപ്പകല് ഒരുത്തിയ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് നീ ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നു അല്ലേ? ആ പാവം പെണ്ണിന്റെ ശവം എന്തു ചെയ്തടാ? ആരും ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാണാൻ?
2: ഇല്ല, ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോറാത്തി ആൻ്റിയുടെ കൂടെ കിടത്തി ഉറക്കി.
3: ഡോറോത്തി ആൻ്റിയോ? അതാരാ?
2: ആൻ്റിയാ. ആൻ്റി ആൻ്റി മരിച്ചു പോയതല്ലേ? ആൻ്റിയുടെ അടക്ക് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്?
3: ആൻ്റിയുടെ അടക്ക് കഴിഞ്ഞോ? ബാക്കി പറ. ഡേവിഡ്, ഡേവിഡ്, ഉറങ്ങാതെ എഴുന്നേൽക്ക്. ഡേവിഡ്, ഡേവിഡ്.
4: ഡേവിഡ് പിന്നെ കണ്ണു തുറന്നില്ല. അളവിൽ കൂടുതൽ സോഡിയം പെന്റാത്തോൾ ശരീരത്തിലെത്തിയാൽ ശ്വാസതടസ്സവും ഹൃദയാഘാതവും സംഭവിക്കും. അതുതന്നെ ഇവിടെ ഡേവിഡിനും സംഭവിച്ചു. പക്ഷേ ജീവൻ വെടിയും മുമ്പ് ഡേവിഡ് പറഞ്ഞ ചില കാര്യങ്ങൾ ധനപതിയുടെ സംശയത്തിന് സ്ഥിരീകരണം നൽകി. പക്ഷെ ഞങ്ങൾക്ക്

0: ഡേവിഡിന്റെ വാക്കുകൾ മറ്റൊരു തുമ്പാണ് നൽകിയത്.
1: മരിച്ചുപോയെന്ന് ഡേവിഡ് പറഞ്ഞ ഡൊറോത്തി ആൻ്റിയെ തേടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അത് തീർച്ചയായും ഡേവിഡിന്റെ റിലേറ്റീവോ പരിചയക്കാരിയോ ആയിരിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു.
2: എന്നിട്ട് കണ്ടെത്തിയോ?
0: ഇത്തിരി പ്രയാസപ്പെട്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. ഡേവിഡിൻ്റെ ഇടവക പള്ളിയിലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട ഒരു വൃദ്ധ.
1: അപകടത്തിന് ദൃക്സാക്ഷിയായ യുവതിയെ നിശബ്ദയാക്കിയ ഡേവിഡ് അവളെ ഡൊറോത്തി ആൻ്റിയുടെ കല്ലറയിൽ തന്നെ കൊണ്ടുചെന്നടക്കി. അവളുടെ കയ്യിലെ ബാഗ് ഉൾപ്പെടെ ആരും അറിയാതെ.
2: ഹോ ദൈവമേ, എന്തെല്ലാം ക്രൂരതകൾ! എങ്കിലും ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഒരു യുവതിയെ കൊന്ന് ശവം മറ്റൊരിടത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണില്ലേ? ഒരു ദൃക്സാക്ഷിയുമില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
0: താങ്കളുടെ ഈ സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു.
1: അന്ന് അപകടം നടന്ന സ്ഥലം ധനപതിക്ക് ഓർമ്മയുണ്ടല്ലോ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും കൺസ്ട്രക്ഷൻ പകുതി നിലച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇപ്പോൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോഴും അവിടെ കാണാൻ കഴിഞ്ഞു. ആ വിജനത ഒരുപക്ഷെ തന്റെ ക്രൂരതയ്ക്ക് ഡേവിഡിനെ സഹായിച്ചിരിക്കാം.
0: നഗരം ചിലപ്പോഴൊക്കെ ഒരു മഹാസമുദ്രം പോലെയാണ്. നൊടിയിട കൊണ്ട് എന്തിനേയും ഒളിപ്പിക്കാനും അഗാധതകളിൽ ആണ്ടുകിടന്നവയെ തീരത്തേക്ക് തള്ളാനും അതിന് ക്ഷണനേരം മതിയാവും.
2: ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തിയോ?
1: അത് മേഘയായിരുന്നു. ചിത്ര അന്വേഷിച്ചുകൊണ്ടിരുന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യ മേഘ.
3: അപ്പോ മേഘ ഒളിച്ചോഴിയതായിരുന്നില്ല അല്ലേ?
0: അല്ല, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മേഘ കയ്യിലെടുത്ത ബാഗ് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് തെളിവിന്. പിന്നെ ദ്രവിക്കാതെ ബാക്കിയായ വസ്ത്രശകലങ്ങളും.
2: അപ്പൊ സോമൻചേട്ടനും ചന്ദ്രുവുമൊക്കെ
1: ലീഗൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി മേഘയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി ബാംഗ്ലൂരിൽ തന്നെ സംസ്കരിച്ചു. കൂടുതലൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ലെങ്കിലും
3: 7 വർഷം ആ കുട്ടിയെപ്പറ്റി കരുതിയതൊക്കെ തെറ്റായിരുന്നു അല്ലേ?
1: മുന്നിൽ കണ്ട ഒരനീതിയെ എതിർക്കാൻ ശ്രമിച്ച് ജീവൻ വെടിഞ്ഞവളാണ് മേഘ. പക്ഷേ ഉറ്റവരും ലോകവുമെല്ലാം അവളെ തെറ്റുകാരിയാക്കി.
3: ഈശ്വര, എന്തൊരു വിധി!
1: ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ചിത്രയ്ക്കുള്ളിലെ അന്വേഷണാത്മക പത്രപ്രവർത്തക ഉണർന്നു പ്രവർത്തിച്ചതിനാലാണ് മേഘയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞത്.
4: അപ്പോ ക്രെഡിറ്റ് നമ്മുടെ ചിത്രയ്ക്ക് തന്നെ.
2: ആ പക്ഷേ ഇതിൽ സന്തോഷിക്കണോ അതോ വേദനിക്കണോ എന്നെനിക്കറിയില്ല.
5: വരൂ ചിത്ര. ചിദംബരത്തോടും ചിത്രയോടും നന്ദി പറയണമെന്ന് ചന്ദ്രുവിന് ആഗ്രഹമുണ്ട്. അതാണ് കോഫി ഷോപ്പിലോ മറ്റോ വെച്ച് കാണാമോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചത്.
1: ചിത്രയോടല്ലേ എല്ലാവരും നന്ദി പറയേണ്ടത്?
6: അതെ, താങ്ക് യു ചിത്ര. എൻ്റെ ഭൂതകാലം തിരക്കി ചിത്ര പോകുന്നെന്നറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യമാണ് തോന്നിയത്.
1: ഇപ്പോഴത് നന്മയ്ക്കായിരുന്നുവെന്നറിഞ്ഞു അല്ലേ?
6: നന്മയ്ക്കായിരുന്നു, പക്ഷെ മേഘയുടെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ ശരിക്കും ഞാൻ തകരുകയാണ്. അവളോട് തോന്നിയ വെറുപ്പ് 10 മടങ്ങായി എനിക്ക് എന്നോട് തന്നെ തോന്നുകയാണ്. കുറച്ചുകൂടി ജാഗ്രതയോടെ ഒരന്വേഷണം അന്ന് നടത്താമായിരുന്നു.
7: ഏയ്, തെറ്റുകാരനാണെന്ന് സ്വയം കരുതാതിരിക്കൂ ചന്ദ്രു. സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ കൊണ്ടും തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്.
3: മേഘയുടെ കാര്യത്തിൽ എനിക്കും ദുഃഖമുണ്ട്. അന്ന് എൻ്റെ വിളികേട്ട് വീട്ടിൽ നിന്നിറങ്ങിയ മേഘ എൻ്റെ അടുത്ത് എത്തിയില്ല. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പേര് ഉയർന്നു വന്നൊരു സംശയം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്താനായതിൽ എനിക്ക് ആശ്വാസമുണ്ട്. എനിവേയ്സ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ചന്ദ്രുവൻ, ചിത്ര, നിങ്ങൾക്കുള്ള കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കുടിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കൂ, ഞാനും ചിദംബരവും വെളിയിൽ കാറിനടുത്ത് കാണും. പതിയെ വന്നാൽ മതി, അതുവരേക്കും ചിദംബരവുമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.

0: എന്ത് കാര്യമാണ് ലേഖ?
1: ഒരു കുന്തോ ഇല്ല. അന്ന് നടക്കാതെ പോയ പെണ്ണുകാണലും കാപ്പിയുടിയും ഇവിടെ നടന്നോട്ടെ എന്ന് ഞാൻ കരുതിയതാ.
0: ഓ, അങ്ങനെ. അല്ല, നിങ്ങളുടെ ആ ഇന്ത്യൻ കുട്ടി എവിടെ? അന്ന കണ്ടില്ലല്ലോ.
1: എന്താ എന്റെ ഓഫീസ് സ്റ്റാഫിനെ പറ്റി ഒരു അന്വേഷണം? ദിസ് കനോട്ട് ബി അലോഡ്.
0: അതുകൊണ്ടല്ല, സൂക്ഷിക്കണം. ഷീ ഈസ് എ സ്പൈ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര, ദേവിപ്രിയ വി, അന്ന, ഇന്ദു വി എസ്, കമല, ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ചിദംബരം, ജിജിൻ അതിയന്നൂർ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി, ജയദേവ് കോട്ടയം, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, സോമശേഖരൻ, പി എം ലാൽ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ, ബ്രോക്കർ സുര, എ കെ സുജിത്, ഭുജങ്കയ്യൻ, കലവൂർ ബിസി, മഹേശ്വരി, സുഷമ അനിൽ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ഇളവേണി മീര വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് സമാപിച്ചു.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ

0: ഒരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇന്ന്
2: പാലക്കാട് കെ എസ് നാരായണസ്വാമിയുടെ സംഗീത കച്ചേരി, ബാംഗ്ലൂർ ടി ജി ത്യാഗരാജൻ വയലിൻ, മാവേലിക്കര ആർ വി രാജീവ് മൃദംഗം, ആനന്ദഭൈരവിരാഗത്തിൽ മറിവേറെ, മിശ്രചാപ്പ് താളം ശ്യാമ ശാസ്ത്രിയുടെ കൃതി.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ എന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

പാലക്കാട് കെ എസ് നാരായണസ്വാമി പാടിയ കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ബാംഗ്ലൂർ ടി ജി ത്യാഗരാജൻ വയലിൻ, മാവേലിക്കര ആർ വി രാജീവ് മൃദംഗം.

0: കാലാവസ്ഥ. ഇന്ന് കേരളത്തിൽ മിക്ക ഇടങ്ങളിലും മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തൃശൂർ, സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz
1: തൃശൂർ. ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: ഒരുപാട് വർഷം പിറകോട്ട് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ഗാനം. അരയന്റെ വരവും കാത്ത് അനുരാഗ പൂചൂടി കരയിൽ കാത്തിരിക്കുന്ന അരയത്തി. തീരത്ത് കാത്തിരിക്കുന്ന അരയത്തിയുടെ പ്രാർത്ഥനയാണ് ആഴക്കടലിലേക്ക് പോകുന്ന ഓരോ അരയന്റെയും ജീവിതം. കരകാണാ കടലിലേക്ക് അളവില്ലാതെ കിട്ടുന്ന നിധി വാരിയെടുക്കാൻ ഒരു രാത്രിയിൽ അരയന്നത്തോണിയിൽ പോയ തന്റെ പ്രിയമാനസനെ ഓർത്ത് തിരഞ്ഞു നടന്ന് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി പിരിയല്ലേ എന്ന് വിലപിക്കുന്ന അരയത്തി. തിരിച്ചുവരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത യാത്രയ്ക്ക് പറഞ്ഞയക്കുമ്പോഴും ഉള്ളിൽ പ്രാർത്ഥനകൾ മാത്രം ബാക്കി. ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നൊമ്പരപ്പൂവായി സുഗന്ധം പരത്തുന്ന ഗാനം. ഈ ഗാനം കേൾക്കുമ്പോൾ പ്രണയം തേൻതുള്ളികളാൽ ഹൃദയത്തിലേക്ക് ഇറ്റുവീഴുന്നു. ആഞ്ഞടിക്കുന്ന തിരമാലകളോടുള്ള പ്രാർത്ഥനകളാണ് ഓരോ കാത്തിരിപ്പുകളും. ഹൃദയസ്പർശിയായ വരികൾ കോർത്തിണക്കിയ അനുപമ സംഗീതം. ഒരു കാലഘട്ടത്തെ തന്റെ സംഗീത സരസിൽ ആറാടിച്ച കവി. ഓരോ അക്ഷരത്തിനും അതിസൂക്ഷ്മ അനുപമ ഭാവം പകരുന്ന ആലാപനവും. വാക്കുകളുടെ വിസ്മയ ലോകം സൃഷ്ടിച്ച ഗാനരചയിതാവായിരുന്നു ബിച്ചു തിരുമല. ഏതുതരം സംഗീതത്തിനും വളരെ വേഗത്തിൽ വരികൾ ചമയ്ക്കുന്ന അതുല്യ പ്രതിഭ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം പകർന്നത് MG രാധാകൃഷ്ണൻ, P. സുശീലാദേവിയുടെ ആലാപനവും.

0: ലളിതം മധുരം.
1: പ്രിയ സഖി, ജനുവരിയുടെ അണിചന്ദ്രക്കല തോൽക്കും തിരുനെറ്റിയിലിതാ ഗായകൻ ജി വേണുഗോപാലിന്റെ സ്വരത്തിലകം. നന്മകൾ കളിയാടുന്ന തറവാടിന്റെ മുറ്റത്ത് മുത്തുമണി വിളക്കുമായി വന്നവളുടെ ചെന്താമര കാലടി പതിഞ്ഞപ്പോൾ എന്റെ നെഞ്ചിൽ കുയിൽനാദമുണർന്നു. പൗർണമിത്തിങ്കൾ നീരാടുന്ന ധനുമാസത്തിലെ പൂത്തിരുവാതിരയിൽ നീരാടി, പുടവ ചാർത്തി, അഷ്ടമംഗല്യ താലമേന്തി, ദശപുഷ്പം ചൂടി നീ നിന്നപ്പോൾ എന്റെ ചുറ്റിലും ഒരു വർഷത്തിലേക്കുള്ള സങ്കല്പങ്ങളുടെ വർഷകാന്തി ചിന്തുന്നു. ഓരോ ജനുവരിയും പുതുവർഷപ്പുലരിയും ഒരു കാത്തിരിപ്പാണ്, പുതിയൊരു വെളിച്ചത്തിലേക്കുള്ള കാത്തിരിപ്പ്. എസ് രമേശൻ നായരുടെ രചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം. ഈ ഗാനത്തിന്റെ പിന്നണിയിൽ മഹാരഥന്മാരായ നാല് വാദ്യവിദഗ്ധരുടെ കരസ്പർശമുണ്ട്. വയലിനിൽ ബി ശശികുമാർ, പുല്ലാങ്കുഴലിൽ കെ എസ് ഗോപാലകൃഷ്ണൻ, ഹവായിൻ ഗിറ്റാറിൽ എസ് എ സ്വാമി, വീണയിൽ ഗോമതി ചിദംബരം. ജി വേണുഗോപാലിന്റെ ആലാപനം.

0: ലളിതം മധുരം.
1: ഹൃദയത്തിന്റെ സ്പന്ദനമാണോ ആത്മാവിന്റെ സംഗീതമാണോ എന്ന് തോന്നിപ്പോകും ചില ഗാനങ്ങൾ കേട്ടാൽ. ഹൃദയം ഹൃദയത്തോട് മന്ത്രിക്കും പോലെ. എന്നാൽ ചിലപ്പോൾ വികാരങ്ങളുടെ ആന്തോളനങ്ങൾ ആത്മാവിൽ സ്പന്ദിപ്പിക്കുന്നവയുമാകാം. നാദധാരയായി നമ്മിലേക്കെത്തി അകന്നുപോയാലും ആഹ്ലാദത്തിന്റെയും അനുരാഗത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭൂതികൾ അകതാരിൽ ബാക്കി നിർത്തുന്നവയല്ലേ നിത്യഹരിതഗാനങ്ങൾ. ആകാശത്തിൽ നിറമാല കോർക്കുന്ന നക്ഷത്രങ്ങളുടെ മൃദുവായ താളം, ഏതോ രാഗത്തിൽ ശ്രുതി ചേർക്കുന്ന എത്രയോ ഭാവങ്ങളിൽ ഒഴുകിവരുന്ന അതിൽ നിറഞ്ഞുപോകുന്ന ഒരു ഹൃദയം എനിക്ക് തരുമോ? പ്രണയനിലാവിന്റെ താളലയങ്ങളിൽ നീർമാതളം പൂക്കുന്ന പോലെയുള്ള നിളയുടെ ഒഴുകുന്ന സംഗീതത്തിൽ എത്രയോ ഭാവങ്ങളിൽ ഒഴുകിയെത്തുന്ന രാഗങ്ങൾ ഒരു വരമായി ഇനിയുമെന്നിൽ വന്നുചേരില്ലേ? രാപ്പാടി പാടി ഉണർത്തുന്ന ഗാനങ്ങളാൽ ഉണരാതെ വരുമോ ആരാമങ്ങൾ? KS ജയമോഹന്റെ വരികൾ, രാജൻ കരിവള്ളൂരിന്റെ സംഗീതം, അകാലത്തിൽ പൊലിഞ്ഞ ഗായിക രാധിക തിലകിന്റെ മധുര സ്വരമാധുരിയും.

0: ലളിതം മധുരം.
1: ഓരോ ഗാനവും ഓരോ ചിമിഴുകളാണ്. പ്രണയവും വിലാപവും വാത്സല്യവും വിരഹവും പരിഭവവുമൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന ചെറുചെപ്പ്. ഓരോ പൂവിലും തളിരിലും അക്ഷരകാന്തി രചിക്കുന്ന ചൈതന്യമാകുന്ന സൂര്യരശ്മികൾ കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ഒരു കൂടുവെച്ചു. കൂട്ടിലെ പൈങ്കിളികൾ പാടുന്ന പാട്ടുകൾ അതെന്റെ പ്രാണന്റെ തന്നെ ഈണമായിരുന്നു. കാറ്റിൽ പാറി വരുന്ന വിത്തുകൾ, അതിനുള്ളിലെ പച്ചകൾ കൊണ്ട് ഞാൻ എന്റെ കൂര പണിതു. അതിൽ നിന്ന് പതിയെ തലപൊക്കി നോക്കുന്ന ചെറുനാമ്പുകൾ കണ്ടപ്പോൾ എന്റെ ഓർമ്മകളെ ഞാൻ ചികഞ്ഞെടുത്തു. പിന്നെ ഞാൻ എന്റെ മനോരാജ്യങ്ങളിൽ ആറാടി അതിൽ നിന്നുടെ 100 ചിത്രങ്ങൾ വരച്ചു. ആർത്തിരമ്പിപ്പോകുന്ന തിരമാല കണക്കെ 1000 വസന്തങ്ങൾ എന്നിൽ പോയി മറഞ്ഞു. അഗാധ നീലിമയിൽ നിന്നെടുത്ത മുത്തുകൾ കൊണ്ട് ഞാൻ എന്റെ ജീവിത ചിത്രം തന്നെ വരച്ചെടുത്തു. അതിൽ എന്നും നിത്യസൗന്ദര്യമായി ഉജ്ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശം, അത് എന്നിലെ നിത്യശോഭയായി മാറി. ശ്രീകുമാർ മുഖത്തലയുടെ ഹൃദയസ്പർശിയായ പ്രതീക്ഷകൾ ഉണർത്തുന്ന വരികൾ, മുരളി സിത്താര പകർന്ന മാസ്മരികമായ ഈണവും അതിനൊത്ത ആലാപനവുമായി അഖില ആനന്ദും. ഓരോ തളിരിലും പൂവിലും എന്ന ഗാനമാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിൽ അവസാനമായി.

0: തത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം. ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
1: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
2: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത

ആകാശവാണി തൃശൂർ FM 101.1 MHz. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്രഗാനങ്ങൾ. ചാർലി എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ, റഫീഖ് അഹമ്മദ് എന്നിവർ വരികളെഴുതി ഗോപി സുന്ദർ ഈണം നൽകിയ ഗാനങ്ങൾ. ഗായകർ വിജയ് യേശുദാസ്, സന്തോഷ് വർമ്മ, വിജയ് പ്രകാശ്, മുഹമ്മദ് മക്ബൂൽ മൻസൂർ, ദുൽഖർ സൽമാൻ, ശക്തിശ്രീ ഗോപാലൻ, ദിവ്യ എസ് മേനോൻ, രാജലക്ഷ്മി എന്നിവർ.

അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പലനര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz, സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഓട്ടോഗ്രാഫ്, സംഗമം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം പൊന്നും കുടത്തിനും പൊട്ട്. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം. ആലാപനം യേശുദാസ്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചിത്രം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം. വരികൾ ഒ എൻ വി കുറുപ്പ്. സംഗീതം ഔസേപ്പച്ചൻ. ഗായിക ചിത്ര.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: ചിത്രം റോസാപ്പൂ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് സുഷിൻ ശ്യാം. പാടിയവർ സുഷിൻ ശ്യാം, നേഹ നായർ.

0: സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ അനുപം രശ്മി. ഛാത്രായം ഹേ തന്മയ പിള്ളൈ ഓർ മുസ്കാൻ ജിഷാർ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 5 മണി കഴിഞ്ഞ് 19:45. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ. പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിൽ സ്വീപ്പർ തസ്തികയിലേക്കുമാണ് ഒഴിവുള്ളത്. ഈ മാസം 27-നകം അപേക്ഷ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ, അയ്യന്തോൾ, തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872360849. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04872360849.

0: മത്സ്യഫെഡ് എടക്കഴിയൂർ ഔട്ട്ബോട്ട് മോട്ടോർ സർവീസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭാഗമായി തൃശൂർ ജില്ലയിലെ സർവീസ് സെന്ററിലേക്ക് മെക്കാനിക്കുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഐ ടി ഐ ട്രേഡുകളിൽ യോഗ്യതയുള്ളവരും ഒ ബി എം സർവീസിംഗിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ ഒ ബി എം സർവീസിംഗിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ ഹൈഡ്രോളിക് പ്രസ് മെഷീൻ ഉപയോഗിച്ച് എഞ്ചിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. നിശ്ചിത യോഗ്യതയുള്ളവർ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ഈ മാസം 30 അപേക്ഷ സമർപ്പിക്കണം. വിലാസം ജില്ലാ മാനേജർ, മത്സ്യഫെഡ് ജില്ലാ ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, വലപ്പാട് പി ഒ, പിൻകോഡ് 6805567, ഫോൺ നമ്പർ 0487239106106, മറ്റൊരു നമ്പർ 8113803232, ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം 0487239106106, മറ്റൊരു നമ്പർ 8113803232. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി കുന്നംകുളം വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 2 ഒഴിവുകളാണ് ഉള്ളത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്കും അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിങ് നേടിയവർക്കും നിയമനത്തിൽ മുൻഗണന. 65 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും അടങ്ങിയ അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 വയോമിത്രം പദ്ധതി ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 8943354045. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8943354045. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
4: പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി, മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: സമയം 5:35 മിനിറ്റും 5 സെക്കൻഡും.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴ ഞായർ രാവിലെ 6:30.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 കർണാടക സംഗീത പാഠം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ, മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും. ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ മംഗല്യസൂത്രം. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM E-Drive. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം.

0: പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവതരിപ്പിക്കുന്നത് സന്ധ്യ എസ് എസ്. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ കഥ ലുബ്ധൻ. അവതരണം ഐശ്വര്യ. 10:00 മെഹഫിൽ ഗസൽ ഗാനങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:15 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് വി ടി വാസുദേവൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, അധ്യാത്മരാമായണ പാരായണം, അയോധ്യകാണ്ഡം. പാരായണം ചെയ്യുന്നത് കോട്ടയ്ക്കൽ മധു. തുടർന്ന് ഗായത്രി ഗിരീഷ് പാടിയ ശ്രീരാമകീർത്തനം. 6:30 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കൾ ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്. സ്വാസ്ഥ്യം കുട്ടികളിലെ രക്താർബുദം തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ഓൺകോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവരട് തൃശൂർ കാവ്യാഞ്ജലി. വൈലോപ്പിള്ളിയുടെ ഹിമാലയം എന്ന കവിത ആലാപനം രാധിക വി. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം കേരളത്തെ ലഹരി വിമുക്തമാക്കൽ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 5:15 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം അഞ്ജു പി അർജുനൻ. രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലെ. 11:00 ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. 11:50 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവരട് തൃശൂർ ഇന്നത്തെ സ്വർണവില. 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, കെ കെ നാരായണനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഒരു മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് വി കെ രാജീവ്, വാടനപ്പള്ളി. പദം കാളിദാസൻ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 സ്വരസാഗരം. 3:00 വനിതാവേദി പുനഃപ്രക്ഷേപണം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 ബാലലോക പുനഃപ്രക്ഷേപണം. അഞ്ചുമണിക്ക് സംസ്കൃതം പരിപാടി. 5:20 അധ്യാത്മരാമായണ പാരായണം 9-ാം ദിവസം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവാണി. 8:00 നാടകം. 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്ത്യാവലോകനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. പരിപൂർണ കാമ, രാഗം പൂർവി കല്യാണി, രൂപകതാളം ത്യാഗരാജകൃതി. പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് കുമാരിമാർ അഞ്ജന വിജയ്, ടി എസ് ദിനി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ

0: വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി രണ്ട് ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. രണ്ടാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ രണ്ട് ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SCST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം 9-ാം ക്ലാസിൽ. 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. എസ്സി വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സമയം 6 മണി കഴിഞ്ഞ് 4:45. ആകാശവാണി തൃശൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: prevent malpractices in examinations. Talking to reporters at the Parliament premises, Mr. Rijiju said the country also wants the same and there should be no obstruction to the passage of the bill. Mr. Rijiju said the government is taking important steps to safeguard the future of students. He added that if the opposition creates hurdles in parliamentary discussions on the issue, it will have to face the anger of the country's youth. The Cabinet Committee on Economic Affairs has approved third and fourth rail line of Bellary-Guntakal section in Karnataka and Andhra Pradesh with a total cost of 1,264 crore rupees. It will increase the existing network of the Indian Railways by about 46 kilometres. Briefing media in New Delhi this afternoon, Information and Broadcasting Minister Ashwini Vaishnaw said it will improve connectivity between Andhra Pradesh and Karnataka. He also informed about the Cabinet's approval for Bharat Audyogik Vikas Yojana Rasayan or Bhavya Rasayan scheme for establishing three dedicated chemical parks in the country.
1: The Cabinet has approved the third and fourth railway lines on the important economic corridor connecting Andhra Pradesh and Karnataka. Secondly, a new scheme has been approved to develop India's chemical sector in an entirely new way. Like semiconductors, the chemical industry is a foundational industry, so it was very important to adopt a new approach for its development.
2: This is very important for this industry to think about a new way.
0: Bhavya Rasayan scheme will have a total financial outlay of 3,030 crore rupees. The scheme would run for a period of 5 years from 2026-27 to 2030-31. Mr. Vaishnaw said centre will provide a grant of up to 1,000 crore rupees per park. This will be subject to minimum contribution of 500 crore rupees by the concerned state government. The Delhi Metro Rail Corporation has informed that New Delhi Metro Station has been closed till further instructions. The Metro Rail Corporation also informed that no interchange facility shall be available at this station. Earlier, 17 metro stations were closed since 7:30 this morning until further notice. Interchange facilities is available at Rajiv Chowk, Mandi House and Central Secretariat. In the Commonwealth Games in Glasgow, India's Srihari Natraj advanced to the men's 50-metre backstroke semi-finals on the second day. Natraj clocked 25.52 seconds in the heats to qualify 14th among the 16 semi-finalists. The semi-finals will be held tonight. And that is the end of this news bulletin.
3: Akashavani, Kozhikode. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
4: കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനവും സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് മേഖലയിലും ഡിജിറ്റൽ സാങ്കേതിക രംഗത്തുമുള്ള സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന കാലമാണിത്. പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തും മാറ്റം കൊണ്ടുവരികയും വിദ്യാർത്ഥികളെ അതിനായി പ്രാഗപ്പെടുത്തുകയും വേണം. അലൂമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് കോളേജിൽ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനായി, പ്രിൻസിപ്പൽ ഡോക്ടർ ഇ ജാസ്മിൻ, UG Dean ഡോക്ടർ B ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് കെ അശോക് സാമുവൽ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ KM ഷിഹാബുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AM സജീബ്, അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ ഹർഷിദ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ MA ഫർഹാൻ അസീസ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റുടെ അവാർഡ് ദാനവും മന്ത്രി റോജി എൻ ജോൺ നിർവഹിച്ചു. കലാലയങ്ങൾ അക്കാദമിക വിഷയങ്ങൾക്കുള്ള അതേ പ്രാധാന്യം കായിക രംഗത്തിനും നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികളുടെ തുടർച്ചയാകണം കായികരംഗം. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയിൽ കായിക രംഗത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കളിക്കളത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വിദ്യാർത്ഥികളെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നതിനൊപ്പം ശാരീരികവും മാനസികവുമായ കരുത്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടൽ വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. 2025-26 അധ്യയന വർഷം അക്കാദമിക കായിക മേഖലയിൽ ദേശീയ അന്തർദേശീയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലാണ് ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുക. കോഴിക്കോട് സാഹിത്യ നഗരമെന്ന പെരുമാ നടത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി കില ചുക്കാൻ പിടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കിലയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു.

0: മേയർ ഓ സദാശിവം, കിലാ ഡയറക്ടർ ജനറൽ എൻ ദേവിദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2023 ഒക്ടോബർ 31-നാണ് കോഴിക്കോട് സാഹിത്യനഗർ ശൃംഖലയിൽ ഇടം നേടിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യനഗരമെന്ന ആ പദവിയിലേക്കെത്താൻ കിലയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. സാഹിത്യനഗരം ബ്രാൻഡിംഗ് 4 വർഷം കൂടുമ്പോൾ വിലയിരുത്തിയ ശേഷമാണ് ആ പദവി നിലനിർത്തുക. അതിനു തക്ക തയ്യാറെടുപ്പുകളാണ് കിലയുടെ നേതൃത്വത്തിൽ ഇനി ഉണ്ടാവുക. കോഴിക്കോട് നഗരത്തിന് പുറത്തേക്ക് സാഹിത്യനഗരത്തിന്റെ ബ്രാൻഡിംഗ് എത്തിക്കുകയാണ് പ്രധാനം. രാജ്യത്തിന്റെ ആദ്യ നഗരമായതിനാൽ ആ രീതിയിൽ മറ്റിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചാൽ അത് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുക. ലോകത്തിലെ മറ്റു സാഹിത്യ നഗരങ്ങളിലെ നല്ല മാതൃകകൾ പഠിക്കാനും അത്തരമുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുമെല്ലാം ഇടപെടലുണ്ടാകും. അതിലൂടെ കോഴിക്കോടും ഒരു മാതൃകയാവുകയാണ്. സാഹിത്യം പറയുന്നതിനോടൊപ്പം നാടിന്റെ ടൂറിസം സാമ്പത്തിക മേഖലകളിലെല്ലാം മുന്നേറ്റമുണ്ടാക്കാനുമാകും. അതിനുള്ള ഇടപെടലുകളാണ് ഇനിയുണ്ടാവുക. രാമനാട്ടുകര നഗരസഭ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ പദ്ധതിയായ ഗോൾ 2026 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ കെ പി നാസർ ഉപഹാരസമർപ്പണം നടത്തി. നഗരസഭാ സെക്രട്ടറി പി ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി മിതുഷ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ കെ മുഹമ്മദ് കോയ, ഫൈസൽ പള്ളിയാളി, ടി സുമതി, സജന റഷീദ്, കൗൺസിലർ കെ സുധീഷ് കുമാർ, മുൻ ചെയർപേഴ്സൺമാരായ വി എം പുഷ്പ, ബുഷ്റ റഫീഖ്, ആസൂത്ര സമിതി ഉപാധ്യക്ഷൻ എം സി അംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. SSC, +2, LSS, USS, NMMS പരീക്ഷകളിലെ വിജയികൾക്കും മാനക് ഇൻസ്പെക്ടർ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നഗരസഭയിലെ വിവിധ അംഗൻവാടിയിൽ പ്രവേശനം നേടിയ കുഞ്ഞുങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. നിപ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകി PHCC ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു. കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയെ പുതിയ കെട്ടിടത്തിന് നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശുപത്രി സന്ദർശിക്കാനെത്തിയ മന്ത്രി ജനപ്രതിനിധികളുമായും ആശുപത്രി വികസന സമിതി അംഗങ്ങളുമായി അവലോകന യോഗത്തിൽ സംബന്ധിച്ചു. പ്രവൃത്തി പൂർത്തിയാകുന്നവരെ സൗകര്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 10 സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകാൻ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി രക്തബാങ്ക് ഉടൻ ആരംഭിക്കും. അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള ഒഴിവുകൾ 4 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉടൻ നികത്തും. അസിസ്റ്റന്റ് സർജൻ, റേഡിയോളജിസ്റ്റ്, അനസ്തറ്റിസ്റ്റ്, ജൂനിയർ കൺസൾട്ടന്റ് എന്നിവയെ നിയമിക്കും. സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കും. രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യും. പൊതുജന സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ആശുപത്രികളുടെ ഭൗതിക നിലവാരം ഉയർത്തും. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP വിശിഷ്ടാതിഥിയായി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യം ഇതായിരുന്നു: എന്നാണ് അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം? ഉത്തരം: ജൂലൈ 24. ആരോഗ്യപരിപാലനത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുവാൻ ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 24 അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനമായി ആചരിക്കുന്നു. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും സ്വയം പരിചരണം പരിശീലിക്കണമെന്ന് 24/7 എന്ന ഈ തീയതി പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു: എന്നാണ് അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം? ഉത്തരം: ജൂലൈ 24. ആരോഗ്യപരിപാലനത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുവാൻ ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 24 അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനമായി ആചരിക്കുന്നു. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും സ്വയം പരിചരണം പരിശീലിക്കണമെന്ന് 24/7 എന്ന ഈ തീയതി പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. ഇനി ചിന്താവിഷയം.

നാം കീഴടക്കുന്നത് പർവ്വതമല്ല, നമ്മെ തന്നെയാണ്. സർ എഡ്മണ്ട് ഹിലാരി. ചിന്താവിഷയം ഒരിക്കൽ കൂടി. നാം കീഴടക്കുന്നത് പർവ്വതമല്ല, നമ്മെ തന്നെയാണ്. സർ എഡ്മണ്ട് ഹിലാരി. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

0: पाकिस्तानावृत जम्मू कश्मीर क्षेत्रे जायमानस्य अत्याचारस्य सहैव मानवाधिकार हननस्य संयुक्त राष्ट्र संघेन कृताम् उपेक्षामादाय भारतेन तीव्रः खेदः प्रकटीकृतः। संयुक्त राष्ट्र संघे भारतस्य स्थायी प्रतिनिधि हरीश पर्वतनेनी इत्यसौ प्रावोचत् यत् अन्येषु देशेषु एतादृशानां घटनाक्रमाणां संयुक्त राष्ट्र संघेन तीव्र निंदा क्रियते, परंच पाकिस्ताने जायमानेषु एतादृशेषु कृत्येषु अवधानं नैव प्रदीयते। सः शान्तिपूर्ण विवाद निवारण तंत्राणां सुदृढीकरणम् इति विषये आयोजिते सुरक्षा परिषदः मुक्त विवाद कार्यक्रमे भाषमाणः आसीत्। अद्य सर्वोच्च न्यायालयः नीट यूजी प्रश्नपत्र गोप्यता भंग प्रकरणे केन्द्रीय प्रशासनं राष्ट्रीय परीक्षा अभिकरणं च परीक्षा परिष्काराणाम् अनुष्ठान प्रगतिमालक्ष्य विशद शपथ पत्रम् उपस्थापयितुं समादिदेश। पर्यावरणविदः सामाजिक कार्यकर्तुः च सोनम वांगचुक इत्याख्यस्य 26 दिनात्मकं सुदीर्घम् अनशनम् ह्यः रात्रौ गुरुग्रामस्य एकस्मिन् निज चिकित्सालये विश्रान्तिमगात्। एतत् अनशनं जेपी नड्डा जितेन्द्र सिंहयोः गरिमामय उपस्थितौ सम्पन्नम्। वांगचुक वर्येण निगदितं यत् बहुविधानां पक्षाश्रयणाम् उपरि सुदीर्घ विचार विमर्शस्य अनन्तरमेव एषः निर्णयः गृहीतः। अद्य भारतस्य राष्ट्रपति पदासीना द्रौपदी मुर्मुः भारत रोमानिया देशयोः मध्ये आर्थिक निवेश सम्बन्धानां विस्ताराय आह्वानम् अकरोत्। तया प्रोदीरितं यत् द्वयोः राष्ट्रयोः मध्ये गभीर वाणिज्यिक सहयोगाय अदूषिता अनन्ता च क्षमता विद्यते। विश्व कनिष्ठ स्क्वाश प्रतियोगितायां भारतस्य क्रीडिका अनाहत सिंहः मिस्र देशस्य हबीबा रिज्क इत्येताम् 11-7 11-5 6-11 11-9 इत्यङ्कान्तरालेन पराभूय प्रागुपान्त्यचक्रं विजित्य उपान्त्यचक्रं प्राविशत्। विजयेनानेन अनाहत सिंहः अस्मिन् विश्वस्तरीयद्वन्द्वे अश्रान्तं द्वितीयवारम् उपान्त्यचक्रं प्राप्य प्रथमभारतीयक्रीडिकात्वेन इतिहासम् अरचयत्। सम्प्रति सा खलु स्वर्णपदकस्य शीर्षकविजयाय परिगणिता वर्तते। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ്

0: മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: ബിൽ തയ്യാറി ടൈമിംഗ് വകരേ ഹം തോ പ്രധാനമന്ത്രി ജോ ഹം ബിൽ ला रहे हैं तो उसमें कोई विलंब नहीं होना चाहिए. देश भी ये चाहते हैं जो प्रधानमंत्री जी ने कहा है. इसमें कोई रुकावट पैदा करने के लिए कोई हटकंडे अपनाना ठीक नहीं होगा. वी आर टेकिंग इम्पोर्टेंट स्टेप्स फॉर द फ्यूचर ऑफ द स्टूडेंट्स.
0: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ.പി. നദ്ദ പറഞ്ഞു. മൂന്ന് നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജെപി മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സിജെപി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ട്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCC കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
3: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ

0: അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
1: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെ ടി ഡി സിയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65 സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 വൈകിട്ട് 5 മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
2: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
1: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം പ്രക്ഷേപണത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇതേ ദിവസമാണ് 1927 രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ മുംബൈയിൽ നിന്നാണ് ആരംഭം. ഈ കമ്പനി 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോയായി. സെൻട്രൽ ന്യൂസ് ഓർഗനൈസേഷൻ അഥവാ CNO അടുത്ത വർഷം നിലവിൽ വന്നു. അതേ വർഷം തന്നെ AIR കമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ കീഴിലായി. 4 കഴിഞ്ഞ് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലായി. തൊട്ടടുത്ത വർഷം CNO 2 വിഭജിച്ചു. ന്യൂസ് സർവീസ് ഡിവിഷൻ, എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ എന്നിങ്ങനെ. ഭാരതം പരമാധികാര റിപ്പബ്ലിക്കായപ്പോൾ 1956 ആകാശവാണി എന്നായി ഈ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററുടെ പേര്. ചലച്ചിത്ര ഗാനങ്ങൾ മുഖ്യ ഘടകമാക്കിക്കൊണ്ട് 1957 ജനപ്രിയമായ വിവിധ് ഭാരതി സർവീസ് ആരംഭിച്ചു. ആരംഭിച്ച അന്ന് മുതൽ ആകാശവാണി അതിന്റെ അടിസ്ഥാന പ്രമാണമായ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിവരവും വിജ്ഞാനവും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദൂരവും ദുർഘടവുമായ പ്രദേശങ്ങൾക്ക് ആകാശവാണി ഊന്നൽ നൽകുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം ലാഭമല്ല, പൊതുജന സേവനമാണ്, പ്രാദേശിക വികാസമാണ്. തമിഴ്നാട്ടിൽ ഒരിനം നെല്ലിന്റെ പേര് റേഡിയോ നെല്ല് എന്നാണ്. അത്യുൽപാദന ശേഷിയുള്ള ആ വിത്തിനം പ്രചരിപ്പിക്കുന്നതിൽ ആകാശവാണി വഹിച്ച പങ്കിന്റെ സൂചകമാണിത്. പ്രകൃതി ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിൽ ആകാശവാണി പ്രക്ഷേപകർ എത്തുന്നു.

പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് കടലിൽ പോകുന്നവർക്കും നൽകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ പോലുള്ള സംരംഭങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ദേശീയ ഐക്യത്തിനും വിദ്യാഭ്യാസത്തിനും പൗരശാക്തീകരണത്തിനും ഉതകുന്ന മാധ്യമമായാണ് ഗവൺമെന്റ് റേഡിയോ വിഭാവനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. കുരുക്ഷേത്രയിലെ ഇന്ത്യൻ അഭയാർത്ഥികളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അഭിസംബോധന ചെയ്തത് റേഡിയോയിലൂടെയാണ്. ഇന്ന് ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന മൻ കി ബാത് എന്ന പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദാരമായ പിന്തുണയോടെ പൊതുജന സേവന മാധ്യമം എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് ആകാശവാണി കാഴ്ചവെക്കുന്നത്. തൊഴിലിൽ ഏർപ്പെട്ട് തന്നെ ആസ്വദിക്കാനാവുന്ന മാധ്യമമാണ് എന്നതാണ് ഇതിന്റെ മേന്മ. റേഡിയോയും അതിന്റെ ശ്രോതാക്കളുമായുള്ള ബന്ധത്തിന്റെ ഈടുവയ്പാണ് നാടെമ്പാടുമുള്ള റേഡിയോ ക്ലബ്ബുകളും ലിസണേഴ്സ് ക്ലബ്ബുകളും. അത് ആകാശവാണി മുൻകൈയെടുത്തതല്ല, ശ്രോതാക്കളുടെ തന്നെ ഒരുമയിൽ രൂപപ്പെട്ടവയാണ്. പണ്ടൊക്കെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും വള്ളംകളിയുടെയും ഒക്കെ നേരിട്ടുള്ള പ്രക്ഷേപണം റേഡിയോയിലൂടെ മാത്രമാണ് ജനലക്ഷങ്ങൾ ആസ്വദിച്ചിരുന്നത്. ശബരിമല മകരജ്യോതി തത്സമയ പ്രക്ഷേപണം, വിവിധ സംഗീത പരിപാടികൾ എന്നിവ തത്സമയം ഉൾക്കൊള്ളാൻ കൂടുതൽ പേർ ഇപ്പോഴും റേഡിയോയെ ആശ്രയിക്കുന്നു. പണ്ട് രാമായണം മഹാഭാരതം പരമ്പരകൾ കാണാൻ ജനങ്ങൾ ടി വിക്ക് ചുറ്റും കൂടിയിരുന്നത് പോലെ മാസത്തിലെ അവസാന ഞായറാഴ്ചയിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാൻ ജനം റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ഇപ്പോൾ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണാം. ഒരു കാലത്ത് റേഡിയോ ഒരു ഭാഗത്തേക്ക് മാത്രം സംസാരിക്കുന്നതായിരുന്നു. റേഡിയോയുടെ മുഖ്യപരിമിതി അതാണെന്ന് വിഖ്യാത തത്വചിന്തകനായ ബെർത്തോൾഡ് ബ്രെഹ്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് തിരുത്തിയേനെ. കാരണം റേഡിയോ ഇന്ന് ഇന്ററാക്റ്റീവ് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ത്യയുടെ 150 കോടി ജനങ്ങളിൽ 98% പേരും അതിന്റെ ശ്രോതാക്കളാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. മനുഷ്യജീവിതത്തിന്റെ ഗതിവേഗം വർദ്ധിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ചടഞ്ഞിരുന്ന് കാണാൻ അവസരമില്ല. എന്നാൽ പാടത്തോ പറമ്പിലോ വീട്ടിലോ ബോട്ടിലോ ഒക്കെ ജോലി ചെയ്യുമ്പോഴും റേഡിയോ ശ്രവണം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ റേഡിയോയുടെ പ്രൈം ടൈം പ്രഭാതമാണ്. നിത്യയാത്രയിലെ മുഖ്യ വിജ്ഞാന വിനോദ ഉപാധി ഇന്ന് റേഡിയോയാണ്. റേഡിയോ ഇല്ലാത്ത കാറുകൾ ഇന്ന് കുറവാണ്. ആകാശവാണിയുടെ വസ്തുനിഷ്ഠതയും വിശ്വാസ്യതയും വളരെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇതുകൂടാതെ മൊബൈൽ ഫോണിൽ തന്നെ ഇന്ന് റേഡിയോ ആപ്പ് ലഭ്യമാണ്. ന്യൂസ് ഓൺ എയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇന്ത്യയിലെ എല്ലാ നിലയങ്ങളിലെയും പരിപാടികൾ നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, നിയമനിർമ്മാണ സഭകൾ, നിയമങ്ങൾ, ഭരണഘടന, പഞ്ചവത്സര പദ്ധതികൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, മത സാംസ്കാരിക പരിപാടികൾ, സിനിമ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുള്ള ഭൂരിപക്ഷം വാക്കുകളും ആവർത്തിച്ചുള്ള പ്രക്ഷേപണങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചത് ആകാശവാണിയാണ്. വാർത്തകളിലും അറിയിപ്പുകളിലും ആഖ്യാനങ്ങളിലും മാനക ഭാഷ മാത്രം റേഡിയോ ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിയാണ് റേഡിയോ. 1910-നും 1920-നും ഇടയിൽ തുടക്കമിട്ട റേഡിയോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിലാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി റേഡിയോയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ദിവ്യമായ അനുഗ്രഹവും ശക്തിയുമാണ്. കുരുക്ഷേത്രയിലെ അഭയാർത്ഥികൾക്ക് സന്ദേശം നൽകാൻ ന്യൂഡൽഹിയിലെ ആകാശവാണിയിലേക്ക് പോകും വഴിയാണ് മഹാത്മജി ഇത് പറഞ്ഞത്. മഹാത്മാഗാന്ധി ചരിത്രധന്യമായ ആ പ്രഭാഷണം നടത്തിയ സ്റ്റുഡിയോ ബാപ്പു സ്റ്റുഡിയോ എന്ന് അറിയപ്പെടുന്നു. ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനുമുള്ള ഉപകരണമായാണ് ജവഹർലാൽ നെഹ്റു ആകാശവാണിയെ കണ്ടത്. മഹാത്മാഗാന്ധിയുടെ വിയോഗത്തെ തുടർന്ന് പ്രകാശം മറഞ്ഞു എന്ന പ്രഭാഷണം അദ്ദേഹം നടത്തി. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് പ്രൊഫസർ MV ഗോപാലസ്വാമിയാണ്. എത്രയെത്ര മഹാരഥന്മാരെയാണ് ആകാശവാണി കണ്ടെത്തിയത്. ഈ മാസം 11-ന് നമ്മെ വിട്ടുപിരിഞ്ഞ എസ് ജാനകി എന്ന ഗാനകോകുലത്തെ കണ്ടെത്തിയത് ആകാശവാണിയാണ്. അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സംഗീത പരീക്ഷയിലൂടെയാണത്. മെൽവിൻ ഡിമല്ലോ എന്ന ജനപ്രിയ ഇംഗ്ലീഷ് വാർത്താ വായനക്കാരനെയും കണ്ടെത്തിയത് ആകാശവാണിയാണ്. സംഗീതത്തിന്റെ ചക്രവർത്തിനി എന്ന് നെഹ്റു വിശേഷിപ്പിച്ച MS സുബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയ സംഗീത പ്രതിഭകളെ ആകാശവാണി ഉയർത്തി. ഫിറാഖ് ഗോരഖ്പുരിയും സുമിത്രാനന്ദൻ പന്തും അമൃത പ്രീതയും ആകാശവാണിയുടെ സാഹിത്യ പരിപാടികളുടെ ഭാഗമായിരുന്നു. മലയാളത്തിൽ നിന്നാകട്ടെ അക്കിത്തം, ജി ശങ്കരക്കുറുപ്പ്, P ഭാസ്കരൻ, P കേശവദേവ്, UA ഖാദർ,

0: എന്നൻ കക്കാട്, തിക്കൊടിയൻ, ഉറൂപ്പ് തുടങ്ങിയവർ ആകാശവാണിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകളായിരുന്നു. പി പത്മരാജൻ, കെ രാഘവൻ, എം ജി രാധാകൃഷ്ണൻ എന്നിവർ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. കെ പി ഉദയഭാനു, കമുകറ പുരുഷോത്തമൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, പാലാ സി കെ രാമചന്ദ്രൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് തുടങ്ങിയവരുടെ സാന്നിധ്യം ആകാശവാണിയെ ധന്യമാക്കി. ശാസ്ത്രീയ ഗാനത്തിലായാലും നാടോടി പാട്ടിനായാലും റേഡിയോയിലേതുപോലെ പ്രാധാന്യം മറ്റൊരു മാധ്യമത്തിലും ലഭിക്കുന്നില്ല. ദുരന്ത നിവാരണം, പൊതുസേവനം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള വിശ്വസ്ത മാധ്യമമായിട്ടാണ് ഗവൺമെന്റ് റേഡിയോയെ കാണുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ വിദ്യയും പ്രയോജനപ്പെടുത്തി റേഡിയോയെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ വാർത്താവിതരണ മന്ത്രാലയം 1927 മുതലുള്ള പ്രക്ഷേപണത്തിന്റെ പാരമ്പര്യം അനുസ്മരിച്ചു. ആധികാരികമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിസ്തുല പങ്കുവഹിച്ച പ്രക്ഷേപകർക്കും സാങ്കേതിക വിദഗ്ധർക്കും പ്രസാർഭാരതിയും ആകാശവാണിയും ആശംസ നേർന്നു. സമ്പന്നമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് സമ്പുഷ്ടമായ ഒരു ഭാവിയിലേക്കാണ് ഇന്ത്യയ്ക്കൊപ്പം ആകാശവാണിയുടെ സാർത്ഥകമായ യാത്ര. ശോഭനമായ ഒരു ഭാവിയുണ്ട് ആകാശവാണിക്ക് എന്നതാണ് പ്രക്ഷേപണ ദിനത്തിന്റെ ധന്യത. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും ആകാശവാണി എത്തട്ടെയെന്ന് ആശംസിക്കാം. അറിവിന്റെ, വിനോദത്തിന്റെ മഹാ ആകാശത്തിലെ അണയാത്ത വെളിച്ചമായി പ്രസരിക്കുന്നു റേഡിയോ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം, പ്രക്ഷേപണത്തിന്റെ പ്രസക്തി.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം.

സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. സ്നേഹത്തിന് മനസ്സിലാക്കുക എന്നൊരു തലം കൂടിയുണ്ട്. മറ്റൊരാളുടെ മാനസിക സ്ഥിതിയും സാഹചര്യങ്ങളും മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം, ഗാനം, മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, ട്രൈക്കോ കാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മണ്ണും മണ്ണു സംരക്ഷണവും കർഷകനെ സംബന്ധിച്ച് കാർഷിക സുസ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ്. മണ്ണറിഞ്ഞു കൃഷി ചെയ്യണം എന്നാണ് പറയാറ്. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികൾ കൃഷിക്കും മണ്ണിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണറിഞ്ഞ് കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഒരു വിജ്ഞാനപ്രദമായ പ്രഭാഷണം

0: കേൾക്കാം. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി ആണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
1: നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി സുസ്ഥിരമായ കൃഷി സാധ്യമാക്കുന്നതിന് മണ്ണിനെ അറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന 1 ഇഞ്ച് മേൽമണ്ണാണ് ഇവിടെ കൃഷിയും ജീവനും സാധ്യമാക്കുന്നത്. ആ 1 ഇഞ്ച് മേൽമണ്ണ് രൂപപ്പെടുന്നതിന് 1000 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എന്നതാണ് വസ്തുത. ഓരോ പ്രദേശത്തും അത്തരത്തിൽ രൂപപ്പെടുന്ന മണ്ണിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതാത് പ്രദേശത്തിൻ്റെ കാലാവസ്ഥ, ചരിവ്, അവിടുത്തെ പാറയുടെ അടിസ്ഥാന സ്വഭാവം, ജൈവിക പ്രവർത്തനങ്ങൾ എന്നിവയാണ്. അതുകൊണ്ട് ഓരോ പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ആ സ്വഭാവ വൈജാത്യം കൊണ്ട് തന്നെ എല്ലാതരം മണ്ണിനും യോജിച്ച ഒരു കൃഷിരീതി വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഓരോ പ്രദേശത്തിൻ്റെയും മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് അതാതിടങ്ങളിലെ കൃഷിരീതിയിൽ അനുയോജ്യമായ സംരക്ഷണ മുറകൾ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. മണ്ണ് സംരക്ഷണത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് മണ്ണിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മണ്ണ് പരിശോധനയാണ് അതിനുള്ള മാർഗം. കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ എടുക്കേണ്ടത്. മണ്ണ് സാമ്പിൾ തെറ്റായ രീതിയിൽ എടുത്താൽ മണ്ണ് പരിശോധന കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. ഒരേ തരത്തിലുള്ള കൃഷിഭൂമിയാണ് കർഷകനുള്ളതെങ്കിൽ ആ സ്ഥലത്തെ പ്രതിനിധീകരിച്ച് ഒറ്റ സാമ്പിൾ എടുത്താൽ മതിയാകും. പക്ഷേ ആ ഒരു സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവനായി പ്രതിനിധീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നതിന് ആ കൃഷിസ്ഥലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണ് സാമ്പിളുകൾ എടുക്കണം. അങ്ങനെ മണ്ണ് സാമ്പിളുകൾ എടുക്കുന്ന സമയത്ത് ചെടികളുടെ നേരെ ചുവട് ഭാഗം, അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ, വളക്കുഴി, റോഡിൻ്റെ വശം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വേണം സാമ്പിളുകൾ എടുക്കേണ്ടത്. ഇപ്രകാരം 1 ഏക്കർ കൃഷിസ്ഥലത്തിന് കുറഞ്ഞത് 10 സാമ്പിളുകളെങ്കിലും എടുക്കേണ്ടതുണ്ട്. ആ മണ്ണ് സാമ്പിളുകളെല്ലാം കൂട്ടിക്കലർത്തി ക്വാർട്ടറിംഗ് എന്ന രീതി ഉപയോഗിച്ച് 4 ഭാഗിച്ച് എതിർ ഭാഗത്ത് കാണപ്പെടുന്ന 2 സാമ്പിളുകൾ ഒഴിവാക്കി ബാക്കി സാമ്പിളുകൾ കൂട്ടിയോജിപ്പിച്ച് അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഏകദേശം 1/2 കിലോ മണ്ണാണ് പരിശോധനയ്ക്ക് വേണ്ടി അയക്കേണ്ടത്. ഇനി കർഷകന് വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് വയൽ, നിരപ്പായ പറമ്പ്, ചരിവുള്ള പറമ്പ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ ഓരോ സ്ഥലത്തിനു വേണ്ടിയും മേൽപ്പറഞ്ഞ രീതിയിൽ വെവ്വേറെ മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ്. മണ്ണ് സാമ്പിളുകൾ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ മണ്ണിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിലെ അമ്ലത്വം അഥവാ അസിഡിറ്റി, ലവണാംശം, ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മണ്ണ് പരിശോധനയുടെ മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. ഇതിൽ മണ്ണിൻ്റെ അമ്ലത്വം അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു ഘടകമാണ്. കേരളത്തിലെ മണ്ണുകളുടെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മണ്ണ് പൊതുവെ അസിഡിക് സ്വഭാവമുള്ളതാണ് എന്ന് കാണാൻ കഴിയും. അതിന് പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഉയർന്ന ചൂടും തുടർന്ന് വരുന്ന തീവ്രമായ മഴയും ഒക്കെ കാരണം മണ്ണിലെ ക്ഷാരമൂലകങ്ങളായിട്ടുള്ള കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ഒലിച്ചു പോകുന്നതിന് കാരണമാകുന്നു. എന്നാൽ അസിഡിക് മൂലകങ്ങളായ ഇരുമ്പും അലുമിനിയവും അതിനെ പ്രതിരോധിച്ച് മണ്ണിൽ നിലനിൽക്കുകയും അത് മണ്ണിൻ്റെ ആസിഡ് സ്വഭാവത്തിന് കാരണമാവുകയും ചെയ്യും. അസിഡിക്കായ മണ്ണിൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ നിരോക്സീകരണത്തിന് വിധേയമാവുകയും ചെടികൾക്ക് ലഭ്യമല്ലാതായി തീരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചീയൽ പോലെയുള്ള കുമിൾ രോഗങ്ങൾ ആസിഡ് മണ്ണുകളിൽ കൂടുതലായി വ്യാപിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അസിഡിക്കായ മണ്ണുകളെ കുമ്മായ വള പ്രയോഗത്തിലൂടെ അസിഡിറ്റി കുറച്ചുകൊണ്ട് മാത്രമേ കൃഷിയോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഇനി എത്ര അളവ് കുമ്മായം ഇടണം എന്ന് തീരുമാനിക്കുന്നത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. സാധാരണ രീതിയിൽ 1 സെന്റിന് 1 കിലോ എന്ന രീതിയിൽ നമ്മൾ കുമ്മായം ഇടണം, അതാണ് സാധാരണ അളവ് എന്ന് പറയുന്നത്. പക്ഷേ അസിഡിക് അല്ലാത്ത ഒരു മണ്ണിൽ നമ്മൾ കൂടുതലായി കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റു മൂലകങ്ങളുടെ അപര്യാപ്തതയ്ക്ക് കാരണമാകും. അത് ചെടിക്ക് ദോഷകരമാണ്.

അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായ വളപ്രയോഗം ക്രമീകരിക്കേണ്ടതാണ് നല്ലത്. കുമ്മായത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ മറ്റു വളങ്ങളുടെ കാര്യത്തിലും മണ്ണ് പരിശോധനാ ഫലം അടിസ്ഥാനപ്പെടുത്തി

ദൈവികമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. നാം ഉൾപ്പെടെയുള്ള ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മണ്ണിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ നിർണായകമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ മണ്ണിലെ ജലവുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ്. ചെടികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായ മൂലകങ്ങൾ ലഭ്യമാകുന്നത് ഈ കൈമാറ്റം മൂലമാണ്. ഈ മൂലക കൈമാറ്റ പ്രക്രിയയെ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെയുള്ള നിരവധി ജൈവിക, ഭൗതിക, രാസിക പ്രവർത്തനങ്ങൾ നിരന്തരം മണ്ണിൽ നടക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഒരു മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും പ്രത്യുൽപാദനക്ഷമതയും. പ്രാദേശികമായ കാരണങ്ങൾ കൊണ്ടും മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ടും ഈ പ്രവർത്തനങ്ങളുടെ തോതും തദ്വാര മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഓരോ മണ്ണിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മണ്ണിൻ്റെയും ഫലഭൂയിഷ്ഠത പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള വളങ്ങൾ മാത്രം നൽകുകയാണ് സുസ്ഥിര കൃഷി നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗം. മാതൃകാപരമായി നിലകൊള്ളുന്ന ഒരു കൃഷിയിടത്തിൽ മണ്ണിൽ നിന്നും ചെടികൾ വലിച്ചെടുക്കപ്പെടുന്നത് മൂലമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന മൂലകങ്ങൾ എല്ലാം തിരിച്ച് മണ്ണിൽ എത്തിച്ചേരുന്നു. എന്നാൽ അത് കേവലം ഭാവന മാത്രമാണ്, യാഥാർത്ഥ്യമായ ഒരു കാര്യമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്ന അതേ വേഗതയിൽ മൂലകങ്ങൾ മണ്ണിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നതാണ് പ്രധാന കാരണം. ചെടികൾ വലിച്ചെടുക്കുന്നതിലൂടെയും മണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്നതിലൂടെയും ബാഷ്പീകരണത്തിലൂടെയും ഒക്കെയാണ് മൂലകങ്ങൾ മണ്ണിൽ നിന്നും നഷ്ടമാകുന്നത്. അതേസമയം മൂലകങ്ങൾ മണ്ണിൽ എത്തിച്ചേരുന്നത് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ സസ്യാവശിഷ്ടങ്ങൾ, മറ്റ് ജൈവിക വസ്തുക്കൾ തുടങ്ങിയവയുടെ മണ്ണിലെ വിഘടനം കാരണമോ ആണ്. മണ്ണിലേക്ക് മൂലകങ്ങൾ എത്തിച്ചേരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ താരതമ്യേന പതുക്കെ മാത്രം നടക്കുന്നതിനാൽ നമ്മുടെ മണ്ണിൽ മൂലകങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നു. കനത്ത മഴയും ഭൂപ്രകൃതിയുടെ ചരിവും ഒക്കെ ഈ നഷ്ടം കൂടുതൽ തീവ്രമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ എല്ലാ മണ്ണിലും ഈ പ്രവർത്തനങ്ങൾ ഒരേ തോതിലല്ല നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മൂലകങ്ങളും ഒരേ തീവ്രതയിലല്ല നഷ്ടമാകുന്നതും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയുടെ മാത്രമേ ഓരോ മൂലകത്തിൻ്റെയും മണ്ണിലെ നിലവിലെ സ്ഥിതി അറിയുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഏതൊക്കെ വളങ്ങൾ മണ്ണിലേക്ക് നൽകേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അമിതമായതോ കുറവായതോ ആയ വളപ്രയോഗം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആവശ്യാനുസരണം മാത്രം വളം നൽകുന്നതിലൂടെ സുസ്ഥിരമായ മണ്ണിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും സാധിക്കും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം തന്നെ മണ്ണിലെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ ചെടികൾക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ കനത്ത മഴ, ഉയർന്ന ചൂട്, ചരിവുള്ള ഭൂപ്രകൃതി, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ മണ്ണിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാവുകയും ചില പ്രത്യേക മൂലകങ്ങൾ മണ്ണിൽ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. അത് മണ്ണിലെ സസ്യ വളർച്ചയെയും ജൈവിക പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും. അത് മറ്റു മൂലകങ്ങളുടെ ലഭ്യതയെ കൂടി പ്രതികൂലമായി ബാധിക്കുകയും ക്രമേണ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഉൽപാദനക്ഷമതയും ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയിലൂടെ മണ്ണിൽ ഏതെല്ലാം മൂലകങ്ങളാണ് കുറവുള്ളത് എന്ന് കണ്ടെത്തി ആ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ ആവശ്യമുള്ള അളവിൽ നൽകുന്നത് സുസ്ഥിര കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ജൈവികമായ കൃഷി രീതികൾ അനുവർത്തിച്ചു വരുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പോസ്റ്റ് പോലുള്ള ജൈവ വളങ്ങൾ ആവശ്യത്തിന് മണ്ണിലേക്ക് നൽകണം. അതേസമയം കൂടിയ അളവിൽ സസ്യജന്തുജന്യ അവശിഷ്ടങ്ങൾ ജൈവ വളങ്ങൾ എന്ന പേരിൽ മണ്ണിൽ കൂട്ടിയിടരുത്. അത് മണ്ണിലെ വായുസഞ്ചാരം തടസ്സപ്പെടുത്തുകയും ജൈവിക വിഘടനം അസാധ്യമാവുകയും ചെയ്യും. ഒരു നിശ്ചിത അളവിൽ ജൈവ വളങ്ങൾ എപ്പോഴും നൽകുകയും അവയുടെ വിഘടനം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. മണ്ണ് ഇളക്കിക്കൊടുത്തും ജീവാണുവളങ്ങളുടെ ഉപയോഗത്തിലൂടെയും മണ്ണിലെ ജൈവിക വിഘടന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളുടെ കൃഷി ഇടവിളയായോ മുഖ്യവിളയായോ ഒക്കെ ചെയ്യേണ്ടതാണ്. പ്രകൃതിയാലുള്ള നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതിലൂടെ
മണ്ണിലെ നൈട്രജൻ

0: അളവ് ഇതിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ വളക്കൂറുള്ള മേൽമണ്ണ് ഒലിച്ചു പോകാതിരിക്കുന്നതിനുള്ള മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുണ്ട്. സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ആവരണ വിളകൾ കൃഷി ചെയ്തും മണ്ണിൽ പുതയിടൽ നടത്തിയും മണ്ണൊലിപ്പ് തടയാൻ കഴിയുന്ന രാമച്ചം പോലുള്ള വിളകൾ ചെരുവിന് കുറുകെ കൃഷി ചെയ്തും ബണ്ട് നിർമ്മിച്ചും ഒക്കെ മണ്ണൊലിപ്പ് തടയാവുന്നതാണ്. മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ക്രമേണ മണ്ണിൽ എല്ലാ മൂലകങ്ങളും ആവശ്യമുള്ള അളവിൽ നിലനിർത്തപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യും. ഇങ്ങനെ മണ്ണറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതിലൂടെ സുസ്ഥിര കൃഷി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും.
1: മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ നിതീഷ് പിയുടെ ഫോൺ നമ്പർ പറയാം. 8590 0355 710.

0: മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ സമഗ്ര കീട നിയന്ത്രണത്തിലെ ഒരു ഫലപ്രദമായ ഉപാധി.
1: വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ

പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കെണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൻ്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിൻ്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരു ഏക്കറിന് ഏകദേശം 10 മുതൽ 12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കെണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിൻറ്റ്, പശ എന്നിവയാണ് മഞ്ഞക്കെണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കെണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കെണിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ
ആഴ്ചയിൽ

0: ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, മഞ്ഞക്കെണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവുമുണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശുമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം. പടവലം, പാവൽ എന്നിവ കായ്ക്കുന്നതോടെ കായീച്ചയുടെ ശല്യം തുടങ്ങും. പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസള ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പിന്നീട് ഇവ അഴുകാൻ തുടങ്ങും. ഈ പുഴുക്കളുടെ സമാധി ദശ മണ്ണിനുള്ളിലാണ്. കേടുവന്ന കായകൾ മണ്ണിൽ വീഴാതെ പറിച്ചെടുത്ത് നശിപ്പിക്കണം. പന്തലിൽ ഇടവിട്ട് പഴക്കണി, തുളസിക്കണി എന്നിവ തൂക്കിയിട്ടാൽ കായീച്ചയുടെ ആക്രമണം ചെറുക്കാനാവും. ഫിറമോൺ കണികൾ 15 സെന്റിന് 1 എണ്ണം എന്ന തോതിൽ തോട്ടത്തിൽ തൂക്കിയിടുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി കർസെറ്റ് 2 ഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻ പ്രോ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. നെൽച്ചെടിയെ ബാധിക്കുന്ന ബ്ലാസ്റ്റ് രോഗത്തിന് ഹേതുവായ പൈറിക്കുലേറിയ എന്ന കുമിളിന്റെ ഗണത്തിൽപ്പെട്ട കുമിളായ പൈറിക്കുലേറിയ അങ്കുലേറ്റയാണ് വാഴയിലെ കുഴിപ്പുള്ളി രോഗത്തിന് കാരണം. നഴ്സറികളിലുള്ള ടിഷ്യു കൾച്ചർ വാഴത്തൈകളുടെ ഇലകളിലും ഇളം തണ്ടുകളിലും ദീർഘവൃത്താകൃതിയിലുള്ള തവിട്ട് നിറത്തിലും ചുറ്റും മഞ്ഞ നിറവുമുള്ള പുള്ളികൾ കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ രോഗം മൂർച്ഛിച്ച് തൈകൾ ഉണങ്ങിക്കരിയുന്നു. തോട്ടങ്ങളിലെ വാഴകളുടെയും കന്നുകളുടെയും പുതിയ ഇലകളിലും തണ്ടുകളിലും കുലയുടെ നാവിലയിലും തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ആദ്യ ലക്ഷണം. തുടർന്ന് കുലയുടെ തണ്ടിലും അവസാന ഘട്ടങ്ങളിൽ കുലകളിലെ പാകമായ കായ്കളിൽ സൂചി കുത്തിയ പാടുകൾ കാണുകയും പിന്നീട് അവ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പുള്ളികളായി രൂപാന്തരപ്പെടുകയും മധ്യഭാഗത്ത് അധികം താഴ്ചയില്ലാത്ത കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് പുള്ളികൾ കൂടിച്ചേരുകയും കായ്കൾ വിണ്ടുകീറി ആകാരഭംഗി നഷ്ടപ്പെടുന്നു. വിണ്ടുകീറിയ ഈ കായ്കളിൽ കായീച്ചയും പഴയീച്ചയും മുട്ടയിട്ട് അവയുടെ പുഴുക്കൾ ആഹരിക്കുന്നത് വഴി പൂർണ്ണമായും നശിച്ചുപോകുന്നു. നേന്ത്രൻ, ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഈ രോഗം ബാധിക്കുന്നത്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോ കാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഉത്തരം, നെല്ലിനെ ആക്രമിക്കുന്ന തണ്ടുതുരപ്പനും ഇലചുരുട്ടിപ്പുഴുവും പോലുള്ള കീടങ്ങൾ നെൽച്ചെടികളിൽ മുട്ടയിടുന്നു. ട്രൈക്കോ കാർഡിൽ നിന്ന് പുറത്തുവരുന്ന ട്രൈക്കോഗ്രാമ കടന്നലുകൾ ഈ കീടങ്ങളുടെ മുട്ടകൾ കണ്ടെത്തി അവയ്ക്കുള്ളിൽ സ്വന്തം മുട്ടകൾ നിക്ഷേപിക്കുന്നു. ഇതോടെ കീടങ്ങളുടെ മുട്ടകൾ വിരിഞ്ഞ് വിളനാശം വരുത്തുന്ന പുഴുക്കളായി മാറുകയില്ല, പകരം അവയിൽ നിന്ന്

0: കൂടുതൽ ട്രൈക്കോഗ്രാമ കടന്നലുകളാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ കീടങ്ങളെ മുട്ടയുടെ ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും സാധിക്കുന്നു.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസിൻസ്, ട്രൈക്കോഡർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവകരൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ വ്യുവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവയും ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ് പയറില്ലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9747235532. മറ്റൊരു നമ്പർ 0487269909087. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9747235532. മറ്റൊരു നമ്പർ 0487269909087. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ കേന്ദ്രങ്ങളിൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ നടത്തുന്ന BSc അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചറൽ, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്നീ പ്രോഗ്രാമുകളിലെ CUET സീറ്റുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 28. അന്വേഷണങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത്, അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487243819. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക്

0: റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR2 105, RR2 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746574284 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9746574284. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരു സഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര

0: സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. CJP പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CJP മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി CJP വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിനു പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി PG സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന TV റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കിയത് ായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. TV റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ MPമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൻ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
3: ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കോണമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് എൻ ഇക്കോണമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കോണമിക് പാർട്ട്നർഷിപ്പ് ഇൻ ദ വേൾഡ്.
0: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 2 ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ

0: വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും സിസിടിവി നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ സിസിടിവി സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച രണ്ടാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിൽ ഉണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സിജെപി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 2,00,000 അംഗണവാടികളെ സക്ഷമ അംഗണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.

0: വാർത്താവാണി റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. നമസ്കാരം സാർ.
2: നമസ്കാരം. പി എസ് സി പഠിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാവൻകൂർ. തിരുവിതാംകൂർ തുടങ്ങുമ്പോൾ കേരളത്തിന്റെ മധ്യഭാഗം ഭരിച്ച രാജവംശമാണ് ചേര രാജവംശം.
1: ചേരചോള പാണ്ഡ്യർ.
2: അതെ. ഈ ചേര
1: രാജവംശത്തിൽ നിന്നല്ലേ കേരളം.
2: അതെ അതെ അതെ. ഈ ചേര രാജവംശത്തെക്കുറിച്ച് അശോക ചക്രവർത്തി ചേരളം എന്ന് പരാമർശിക്കുകയുണ്ടായി. ആ ചേരളം എന്ന വാക്കിൽ നിന്നാണ് കേരളം എന്ന പദം രൂപം കൊണ്ടത്. പി എസ് സിയുടെ ശ്രം ചോദ്യമാണ്, കേരളത്തിന് കേരളമെന്ന് പേര് കിട്ടാൻ കാരണമായ രാജവംശം ഏതാണ്? ചേരയാണ്. ചേര രാജവംശം പിന്നീട് കുലശേഖര രാജവംശം ആവുകയും കുലശേഖര രാജവംശം പിൽക്കാലം വേണാടാവുകയും വേണാട് പിൽക്കാലം തിരുവിതാംകൂർ ആവുകയും ചെയ്തു.
1: തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
2: അതെ, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസ് ഏരിയ പഠിക്കണം. പി എസ് സിയുടെ നിരന്തരം ചോദ്യമാണ്, ആരാണ് തിരുവിതാംകൂർ സാമ്രാജ്യ സ്ഥാപകൻ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓർമ്മിക്കണം, തിരുവിതാംകൂർ രാജാക്കന്മാർ നാളിന്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെട്ടത്. ഇദ്ദേഹം അനിഴം നാളായതുകൊണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തെ രാജാവ് കാർത്തിക നാളാണ്, കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. അങ്ങനെ 12 രാജാക്കന്മാരും അവരെ നാളിന്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെട്ടത്.
1: ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയല്ലേ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ?
2: ശരിയാണ്, മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂർ സാമ്രാജ്യ സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ആദ്യകാല ആസ്ഥാനം കൽക്കുളമായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് കൽക്കുളത്തിന് ശ്രീ പത്മനാഭപുരം എന്ന് പേര് നൽകിയത്. പിൽക്കാല ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ രാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. വർഷം പി എസ് സി ചോദിക്കാറുണ്ട്, 1790. വീണ്ടും പി എസ് സിയുടെ ചോദ്യമാണ്, തിരുവിതാംകൂറിന്റെ ആസ്ഥാനം പൂർണ്ണമായും തിരുവനന്തപുരമായത്

0: രാജാവിന്റെ കാലത്താണ്, അത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്.
1: എന്തുകൊണ്ടാണ് പൂർണ്ണമായി എന്ന് പറയാൻ കാരണം?
0: പൂർണ്ണമായും എന്ന് ഉദ്ദേശിക്കാൻ കാരണം മറ്റൊന്നുമല്ല, എല്ലാ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, അതുകൊണ്ടാണ് പൂർണ്ണമായും എന്ന് പറയാൻ കാരണം. സ്വാതി തിരുനാൾ പല സ്ഥലത്തും, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ആദ്യകാലത്ത് സ്ഥാപിച്ചത് കൊല്ലത്താണ്, ഈ കൊല്ലത്ത് നിന്നും സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു, അങ്ങനെ പല സ്ഥലങ്ങളിൽ കിടന്ന സ്ഥാപനങ്ങളെടുത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചു. അതിനുശേഷമാണ് ഈ ഒരു പദം അല്ലെങ്കിൽ ഈ ഒരു ചൊല്ല് വന്നത്, തിരുവിതാംകൂറിന്റെ ആസ്ഥാനം പൂർണ്ണമായും തിരുവനന്തപുരമാകാൻ കാരണമായ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്.
1: ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന സ്വാതി
0: തിരുനാൾ, ശരിയാണ്. തിരുവിതാംകൂറിന്റെ ചിഹ്നം വലംപിരി ശംഖ്.
1: തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചിശമംഗളം.
0: അതെ, വഞ്ചിശമംഗളം. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നം വലംപിരി ശംഖ്. വലംപിരി ശംഖ് എന്ന് പറയുമ്പോൾ ഇതും കൂടെ ഓർമ്മിക്കണം, കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായ ശംഖുമുദ്ര കടം കൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂറിൽ നിന്നുമാണ്. ദേശീയഗാനം വഞ്ചിശമംഗളം, സാർ നേരത്തെ പറഞ്ഞ പോലെ വഞ്ചിശമംഗളം. രചയിതാവ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. വഞ്ചിപതേ ഭൂമിപതേ ചിരംപതേ എന്നാണ് ഈ വരികൾ ആരംഭിക്കുന്നത്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഗ്രാഫോൺ എന്ന കമ്പനിയാണ്. ഈ ഗാനം ആലപിച്ചത് കമല ശ്രീനിവാസനുമാണ്. തിരുവിതാംകൂറിന്റെ ആരാധനമൂർത്തിയാണ് ശ്രീ പത്മനാഭ സ്വാമികൾ. തിരുവിതാംകൂറിന്റെ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്
1: ഹിരണ്യഗർഭം.
0: വളരെ ശരിയാണ്, ഹിരണ്യഗർഭം. സാമുദ്രിമാരുടെ ആണെങ്കിൽ അരിയിട്ടു
1: വാഴ്ച.
0: കൊച്ചി രാജാക്കന്മാരാണെങ്കിൽ ചിത്രകൂടം എന്നാണ് പറയാറ്. അപ്പൊ ഇത് PSC യുടെ സ്ഥിരം ചോദ്യമാണ്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെട്ടു? ഹിരണ്യഗർഭം. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ നാണയമാണ്
1: കലിയുഗരായൻ
0: പണം. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സ്വർണ്ണ നാണയമാണ് അനന്തരായൻ പണം. തിരുവിതാംകൂറിന്റെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമാണ് ചക്രം. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഇതാണ്, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സ്വർണ്ണ നാണയം ഏതാണ്? അനന്തരായൻ പണം. നാണയം പറയുമ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഓർമ്മിക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സ്വന്തമായി നാണയം ഇറക്കാൻ അവകാശമുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. എന്നോട് പറയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സ്വന്തമായി നാണയം ഇറക്കാൻ അവകാശമുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ ദളവ എന്നും ദിവാൻ എന്നും അറിയപ്പെട്ടു.
1: ആദ്യത്തെ ദളവ ആരാണ്?
0: ആദ്യത്തെ ദളവ രാമയ്യൻ ദളവയാണ്. തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ ദളവയാണ് രാമയ്യൻ ദളവ. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ PSC യുടെ ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആരാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് അറുമുഖൻ പിള്ളയാണ്. അറുമുഖൻ പിള്ള, കാരണം വേണാട് എന്ന രാജവംശമാണ് പിൽക്കാലം തിരുവിതാംകൂർ ആയത്. അപ്പൊ വേണാടിന്റെ അധികാരം മാർത്താണ്ഡവർമ്മയ്ക്ക് എത്തിച്ചേരാൻ കുറച്ച് സാവകാശം എടുത്തു. ആ സമയങ്ങളിൽ തിരുവിതാംകൂറിന്റെ പല കാര്യങ്ങളും നോക്കി നടത്തിയത് ഈ അറുമുഖം പിള്ളയാണ്. എന്നാൽ മാർത്താണ്ഡവർമ്മ ഔദ്യോഗികമായിട്ട് തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് അധികാരത്തിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിനെ മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ PSC ഈ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആരാണ്? അറുമുഖൻ പിള്ള. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദളവ ആരാണ്? രാമയ്യൻ ദളവ. ഈ തിരുവിതാംകൂറിന്റെ സേന അറിയപ്പെട്ടത് നായർ പട്ടാളം.
1: നായർ പട്ടാളം,
0: പട്ടാളം. എന്നാൽ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സേനയാണ് മറവപ്പട. മറവപ്പട. തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ സേനയാണ് കാവൽ. തിരുവിതാംകൂറിന്റെ മൂന്നാമത്തെ സേനയാണ് നായർ ബ്രിഗേഡ്. നാലാമത്തെ സേനയാണ് കുപ്പിണി.
1: കുപ്പിണി
0: എന്ന് പറയും,
1: കുപ്പിണി.
0: അതെ, ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ നേരിട്ട് നിയോഗിച്ച സേനയാണ് ഈ കുപ്പിണി. ഓർമ്മിക്കണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പോയിന്റ് ആണ്, മാർത്താണ്ഡവർമ്മ തന്റെ സേനയ്ക്ക് നൽകിയിരുന്ന നികുതി ഇളവ് ഏതാണ്? അത് ഇരയിളി ആണ്.
1: ഇരയിളി,
0: ആ ഇരയിളി. ഇപ്പൊ മാർത്താണ്ഡവർമ്മ തന്റെ സേനയായ മറവപ്പടയ്ക്ക് നൽകിയിരുന്ന നികുതി ഇളവാണ് ഇരയിളി. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സേനയാണ് കാവൽ. കാവൽ എന്ന സേന രൂപീകരിച്ചത് ഉമ്മിണി തമ്പിയാണ്.
1: ഉമ്മിണി തമ്പി,
0: ഓക്കെ. എന്നാൽ മൂന്നാമത്തെ സേനയാണ് നായർ ബ്രിഗേഡ്, അത് രൂപീകരിച്ചത് സ്വാതി തിരുനാളാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് നിയോഗിച്ച സേനയാണ് കുപ്പിണി, അത് നിയോഗിച്ചത് കല്ലൻ പരുക്കൻ എന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്. പിൽക്കാലത്ത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് അവസാനത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ സേന മദ്രാസ് റെജിമെന്റുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ മദ്രാസ് റെജിമെന്റുമായിട്ട് ലയിക്കപ്പെട്ടു. അങ്ങനെ ലയിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യൻ ആർമി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ഓണററി പദവി നൽകി ആദരിക്കപ്പെടുകയും ചെയ്തു.
1: ശ്രീ ചിത്രതിരുനാളല്ലേ സാർ ആദ്യമായിട്ട് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തി.
0: അതെ, ക്ഷേത്ര പ്രവേശന വിളംബരം 1936 നവംബർ 12. തിരുവിതാംകൂറിന്റെ അതിർത്തി എന്നറിയപ്പെട്ടത് നെടുങ്കോട്ടയാണ്.
1: നെടുങ്കോട്ട,
0: നെടുങ്കോട്ട
1: പണികഴിപ്പിച്ചത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്.
0: അതെ അതെ, ധർമ്മരാജാവാണ് നെടുങ്കോട്ട പണികഴിപ്പിച്ചത്.
1: ധർമ്മരാജാ എന്നറിയപ്പെടുന്നത്
0: കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണത്തെ ഭയന്ന് ധർമ്മരാജ പണികഴിപ്പിച്ച കോട്ട ഏതാണെന്ന് PSC യുടെ ചോദ്യമുണ്ട്, അത് നെടുങ്കോട്ടയാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നെടുങ്കോട്ട ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ്. പി എസ് സി നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിന്റെ വൻമതിൽ ഏതാണ്? അത് നെടുങ്കോട്ടയാണ്. അപ്പൊ കേരളത്തിന്റെ വൻമതിൽ നെടുങ്കോട്ടയാണ്, തിരുവിതാംകൂറിന്റെ അതിർത്തി നെടുങ്കോട്ടയാണ്, തൃശൂർ ജില്ലയാണെന്ന് ഓർമ്മിക്കുക. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും പടയോട്ട കാലത്ത് കാർത്തിക തിരുനാൾ രാമവർമ്മ നിർമ്മിച്ച കോട്ട ഏതാണെന്ന് ചോദിച്ചാലും അത് നെടുങ്കോട്ടയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെട്ട

0: പ്രദേശമുണ്ട്, അത് തോവാളയാണ്.
1: തോവാള,
0: അതെ. ഓണം വരുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും തോവാളയിൽ പോയി പൂക്കൾ വാങ്ങാറുണ്ട് അല്ലെ. ആ തോവാളയാണ് തിരുവിതാംകൂറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെട്ടത് പമ്പയാണ്. പ്രാചീനകാലത്ത് ബാരിസ് എന്നും ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നൊക്കെ അറിയപ്പെട്ട പമ്പ നദിയാണ് പമ്പ. കേരളത്തിന്റെ പുണ്യനദിയും പമ്പയാണ്. ഈ പമ്പയാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ നെല്ലറയാണ് നാഞ്ചിനാട്.
1: കേരളത്തിന്റെ നെല്ലറ കുട്ടനാടല്ലേ?
0: അതെ അതെ, കേരളത്തിന്റെ നെല്ലറ കുട്ടനാടാണ്. എന്നാൽ വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഏതാണ് കേരളത്തിന്റെ പുതിയ നെല്ലറ? ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിന്റെ പുതിയ നെല്ലറ എന്നറിയപ്പെട്ടത്. അപ്പോൾ തിരുവിതാംകൂർ നെല്ലറ നാഞ്ചിനാടും കേരളത്തിന്റെ നെല്ലറ കുട്ടനാടും കേരളത്തിന്റെ പുതിയ നെല്ലറ ചോദിച്ചാൽ ചിറ്റൂരുമാണ്. എന്നാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ നെല്ലറ
1: ആന്ധ്രാപ്രദേശ്.
0: ശരിയാണ്, ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശാണ്. മധ്യ ഇന്ത്യയുടെ നെല്ലറ
1: ഛത്തീസ്ഗഡ്.
0: അതെ, വളരെ ശരിയാണ്, മധ്യ നെല്ലറ ഛത്തീസ്ഗഡ് ആണ്. ദക്ഷിണ ഇന്ത്യയുടെ നെല്ലറ തഞ്ചാവൂരാണ്. തമിഴ്നാട് നെല്ലറയും തഞ്ചാവൂരാണ്. ജമ്മു കാശ്മീരിന്റെ നെല്ലറ സുരു താഴ്വരയാണ്. സുരു താഴ്വര, ജമ്മു കാശ്മീരിന് ഒരു നെല്ലറ ഉണ്ടെന്ന് പറയപ്പെടുന്നു, അത് സുരു താഴ്വരയാണ്. ഫിലിപ്പൈൻസിന്റെ നെല്ലറ ലിസോൺ താഴ്വരയാണ്. ഇതാണ് ലിസോൺ താഴ്വര. ഇത് പി എസ് സി ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്, ഓർമ്മിച്ചാൽ ഒരു മാർക്ക് ഉറപ്പിക്കാം. തിരുവിതാംകൂർ രാജവംശം തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് അറിയപ്പെട്ടത്. ഇവിടുത്തെ രാജാക്കന്മാർ തൃപ്പാപ്പൂർ മൂപ്പന്മാരെന്നും ശ്രീ പത്മനാഭ ദാസന്മാരെന്നും വഞ്ചി ഭൂപതി എന്നൊക്കെ അറിയപ്പെട്ടു. 1750 January 3 തൃപ്പണിദാനം. തന്റെ രാജ്യവും വാളും സമ്പത്തും ശ്രീ പത്മനാഭന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച ചടങ്ങാണ് തൃപ്പണിദാനം.
1: രണ്ടാം തൃപ്പണിദാനം 1766 അല്ലേ?
0: വളരെ ശരിയാണ്, 1766 രണ്ടാം തൃപ്പണിദാനം. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജയാണ് നടപ്പിലാക്കിയത്. തൃപ്പണിദാനം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് നമ്മുടെ അനിരന്തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. വർഷം 1750 January 3 തൃപ്പണിദാനത്തിന് ശേഷം, അല്ലെങ്കിൽ 1750 ശേഷം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അറിയപ്പെട്ട പേരാണ് ശ്രീ പത്മനാഭ ദാസന്മാർ, അല്ലെങ്കിൽ ശ്രീ പത്മനാഭന്റെ അടിമകൾ എന്നറിയും. എന്നാൽ തിരുവിതാംകൂറിലെ രണ്ടാമത്തെ തൃപ്പണിദാനം നടന്നത് 1766 അത് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നടപ്പിലാക്കിയത്. തൃപ്പണിദാനം എന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി ഏറ്റവും അധികം വർദ്ധിപ്പിച്ച ഭരണാധികാരിയാണ്. ഇദ്ദേഹം ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്തപ്പോൾ ഓരോ രാജവംശത്തിന് പിടിച്ചെടുക്കുമ്പോൾ ആ രാജവംശത്തിന്റെ സമ്പത്ത് മാർത്താണ്ഡവർമ്മയിലേക്ക് വന്നു ചേർന്നു. സമ്പത്ത് കൂടി അദ്ദേഹത്തിന് പേടിയായി, ഇനി ഉറങ്ങാൻ പറ്റുന്നില്ല. തൽഫലമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ശ്രീ പത്മനാഭന്റെ മണ്ണിൽ കൊണ്ട് തൃപ്പണിദാനം എന്ന പേരിൽ വെച്ചു. ഒരുപക്ഷെ രാജ്യം കീഴ്പ്പെടുത്തിയാലും ശ്രീ പത്മനാഭന്റെ മണ്ണിൽ സമ്പത്ത് സേഫായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം തൃപ്പണിദാനം നടത്തിയെന്നാണ് പറയപ്പെട്ടത്. രണ്ടാം തൃപ്പണിദാനം 1766. ആ സമയത്താണ് ഹൈദരലി മലബാർ ആക്രമിച്ചത്. അപ്പോൾ കാർത്തിക തിരുനാളിനും പേടിയായി, തന്റെ സമ്പത്തും അവിടെ കൊണ്ടുവച്ചെന്ന് പറയപ്പെട്ടു. തെക്ക് തിരുനെൽവേലി നാഗർകോവിൽ മുതൽ ഇന്നത്തെ എറണാകുളം തൃശൂർ വരെ വ്യാപിപ്പിച്ച രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. അത്യാവശ്യം വലിയൊരു ഏരി തന്നെയാണ്. അത്രത്തോളം പ്രദേശങ്ങൾ പിടിച്ചെടുത്തതും അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്.
1: സർ, അടുത്തത് മാർത്താണ്ഡവർമ്മയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായിട്ടും. 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. സ്ഥാപകൻ അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ട, നമ്മുടെ തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹം 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചു. 1723 വേണാട് എന്ന ഉടമ്പടിയിലേക്ക് ഏർപ്പെട്ടു. മറ്റൊന്നുമല്ല, ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങ കലാപവുമായി ബന്ധപ്പെട്ട് 141 ബ്രിട്ടീഷുകാർ മരണപ്പെട്ടു. ഈ നാശനഷ്ടം നൽകാമെന്ന് പറഞ്ഞ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയിലൂടെ മാർത്താണ്ഡവർമ്മ ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. അപ്പോൾ നെയ്യാറ്റിൻകരയുടെ രാജകുമാരനെന്നും തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യനെന്നും തിരുവിതാംകൂറിന്റെ അശോകനെന്നും ആധുനിക അശോകനെന്നും തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ.
1: ഒരു ഡിക്റ്റേറ്റർ പോലെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ അദ്ദേഹത്തെ?
0: ആ, വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ഇദ്ദേഹത്തിന്റെ ഭരണനയം ഇരുമ്പും നിണവുമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയാൻ കാരണം. നമുക്ക് ആദ്യം ഇദ്ദേഹത്തിന്റെ വർഷങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പോകാം. ഞാൻ പറഞ്ഞു 1723 ജനിച്ചു എന്ന് പറഞ്ഞു. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പൊ ഇദ്ദേഹം അധികാരത്തിലേറുന്ന മുമ്പേ തന്നെ ഒപ്പിട്ട ഒരു ഉടമ്പടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേണാട് ഉടമ്പടി എന്ന് പറയാം. നെയ്യാറ്റിൻകര അമ്മച്ചിപ്പിലാവിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരെന്ന് പി എസ് സി ചോദിക്കാറുണ്ട്. ഇത് പറയുമ്പോൾ കുറച്ച് ചരിത്രം ഓർമ്മിക്കണം. വേണാട് എന്ന രാജവംശമാണ് പിൽക്കാലം തിരുവിതാംകൂർ ആയത്. വേണാട് രണ്ട് രാജാക്കന്മാരുണ്ട്, ഒന്ന് ചേര ഉദയ മാർത്താണ്ഡവർമ്മ, മറ്റൊന്ന് വീര ഉദയ മാർത്താണ്ഡവർമ്മ. ഇവരിൽ ആരോ ഒരാൾ പെൺമക്കൾ ഇല്ലാത്തതുകൊണ്ട് കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു തമ്പുരാട്ടിയെ ദത്തെടുത്തു. അതിലുണ്ടായ പിൻതലമുറക്കാരനാണ് ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്നാൽ വേണാട് ഭരിച്ച രാമവർമ്മൻ എന്ന അവസാനത്തെ രാജാവ് അധികാരം കൈമാറാൻ തയ്യാറായി. പക്ഷേ ദത്തെടുത്തുണ്ടായ പിൻതലമുറക്കാരനായതുകൊണ്ട് മറ്റു രാജാക്കന്മാർ ഇയാളെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വധിക്കാൻ വേണ്ടി എട്ട് വീട്ടിൽ പിള്ളമാരെ നിയോഗിച്ചു. ഈ എട്ട് വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഒട്ടിച്ചു. അങ്ങനെ അദ്ദേഹം ഓടി ഓടി നെയ്യാറ്റിങ്കരയിലെത്തുകയും ഒരു ബാലന്റെ നിർദ്ദേശപ്രകാരം അമ്മച്ചി പ്ലാവിന്റെ പുത്തിൽ കയറി ഒളിച്ചിരിക്കുകയും

0: ചെയ്തു. രാജാവ് കുറച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ താൻ സേഫ് ആണെന്ന് വിചാരിച്ചതിന് ശേഷം പൊത്തിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ ബാലനെ കണ്ടില്ല. അങ്ങനെ രാജാവ് ബാലനെ അന്വേഷിച്ചു നടന്നു. പിന്നെ രാജാവിന് മനസ്സിലായി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വെറും ബാലനല്ല, പകരം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന്. അതിന്റെ ഫലമായി അദ്ദേഹം എവിടെ വെച്ചിട്ടാണോ ആ ബാലനെ കണ്ടത് അവിടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചു. അതിന് മുൻഭാഗത്തായിട്ടിന്നും ആ അമ്മച്ചി പിലാവ് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഐതിഹ്യം. ദേവസ്വം ബോർഡ് LDയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നെയ്യാറ്റിങ്കര അമ്മച്ചി പിലാവിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ്? സാധാ എക്സാമുകളും ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. അതെ, അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര പട്ടണം പണിയെടുപ്പിച്ചതാരാണ്? നെയ്യാറ്റിങ്കര പട്ടണം പണിയെടുപ്പിച്ചത് അതും അനിരന്തരനാൾ മാർത്താണ്ഡവർമ്മയാണ്. ദേവസ്വം ബോർഡ് ചോദിച്ച ചോദ്യം ഇതാണ്, നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അനിരന്തരനാൾ മാർത്താണ്ഡവർമ്മ.
1: ഉമ്മിണിത്തമ്പി ബാലരാമപുരമാണ്.
0: ഉമ്മിണിത്തമ്പി ബാലരാമപുരം പട്ടണമാണ് പണിയെടുപ്പിച്ചത്. അവിടെ നെയ്ത്തുകാരെ പാർപ്പിച്ചു. കേരളത്തിന്റെ നെയ്ത്ത് പട്ടണവും ബാലരാമപുരം തന്നെയാണ്. അങ്ങനെ 1723 മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രാജ്യവുമില്ല, അദ്ദേഹം ഒരു ഭരണാധികാരിയില്ല. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ നെയ്യാറ്റിങ്കര എന്നൊരു പ്രദേശമുണ്ട്. അതുകൊണ്ട് ആ ഉടമ്പടിയിലൂടെ അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചു, ഞാൻ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ. എന്നാൽ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ളയാണ്.
1: നാട് കടത്തിയ,
0: അതെ അതെ, 1910 സെപ്റ്റംബർ നാട് കടത്തപ്പെട്ട തിരുവിതാംകൂറിലെ ആദ്യ പത്രാധിപൻ എന്നും അറിയപ്പെടുന്നു സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ള.
1: പി രാജഗോപാലാചാരിക്കെതിരെ
0: എഴുതിയതുണ്ട്. വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞു, മാർത്താണ്ഡവർമ്മ 1703 ജനിച്ചു. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു. 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയപ്പോൾ തനിക്ക് ശരിക്കും രാജ്യമില്ല, കാരണം മറ്റു രാജാക്കന്മാർ രാജ്യങ്ങൾ കൊണ്ടുപോയി. അപ്പൊ ഇയാൾ അധികാരത്തിലേറിയപ്പോൾ ആദ്യം തീരുമാനിച്ച കാര്യം തനിക്കുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം. അങ്ങനെ അദ്ദേഹം 1730 തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇപ്പോഴത്തെ നഗരമായ ആറ്റിങ്ങൽ പിടിച്ചെടുത്തു. 1731-33 കാലഘട്ടം നമ്മൾ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണികഴിപ്പിച്ചു.
1: അതെ,
0: നമ്മൾ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി
1: പണികഴിപ്പിച്ചു. വിഗ്രഹമാണെന്നാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്.
0: വളരെ ശരിയാണ്, വളരെ ശരിയാണ്. എന്നാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന വേണാട് രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. എന്നാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എല്ലാവർക്കും അറിയാം,
1: അനന്തപത്മനാഭ.
0: അതെ, ശ്രീ പത്മനാഭ, അനന്തപത്മനാഭൻ അല്ലെങ്കിൽ ശ്രീ പത്മനാഭൻ. എങ്ങനത്തെ പ്രതിഷ്ഠയാണ്? അനന്തശയന പ്രതിഷ്ഠ. അനന്തൻ എന്ന നാഗത്തിന് പുറത്ത് കിടക്കുന്നത് കൊണ്ടാണ് അനന്തശയന പ്രതിഷ്ഠ എന്ന് പറയാൻ കാരണം. ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഒരു കുളം കാണപ്പെടുന്നു, അതാണ്
1: പത്മതീർത്ഥകുളം.
0: പി എസ് ഒരു ചോദ്യമാണ്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുൻഭാഗത്തായി കാണപ്പെടുന്ന കുളം ഇതാണ് ശ്രീ പത്മതീർത്ഥകുളം. പൂജാ വിധികൾ അടങ്ങിയ ഗ്രന്ഥം മതിലകം എന്നാണ് പറയുന്നത്.
1: മതിലകം രേഖകൾ എന്ന് കേട്ടു,
0: അത് തന്നെയാണ് മതിലകം രേഖകൾ എന്ന് മതിലകം ഗ്രന്ഥം എന്ന് പറയാറുണ്ട്. അപ്പൊ ക്ഷേത്രത്തിലെ പൂജാ വിധികൾ അടങ്ങിയ ഗ്രന്ഥം മതിലകം. ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെടുന്നതാണ് എട്ടര യോഗം. ഏഴ് പോറ്റിമാരും ഒരു നായർ പ്രതിനിധിയും രാജാവിന്റെ വോട്ട് അല്ലെങ്കിൽ രാജാവിനെ ഒരു അരയായിട്ട് കണക്കാക്കും. അങ്ങനെയാണ് ഈ എട്ടര യോഗം.
1: ഈ നമ്പിമാരാണെന്ന് തോന്നുന്നു അവിടുത്തെ പൂജാരികൾ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്.
0: നമ്പിമാരാണ്, ശരിയാണ്. ഇതിന്റെ ആദ്യ അധ്യക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത് പുഷ്പാഞ്ജലി സ്വാമികളെയാണ്. പുഷ്പാഞ്ജലി സ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണെങ്കിലും അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പൂർത്തീകരിച്ചത് രാജാ കേശവദാസാണ്.
1: രാജാ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിന്റെ,
0: അതെ, ആലപ്പുഴ പട്ടണം, ചാലക്കമ്പോളം,
1: എല്ലാം ശില്പി എന്നറിയപ്പെടുന്നു.
0: അറിയപ്പെടുന്നു, ശരിയാണ്. അങ്ങനെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണം പൂർത്തീകരിച്ചത് ശ്രീ രാജാ കേശവദാസാണ്, അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാനായ രാജാ കേശവദാസ്. ഈ ഗോപുരത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭപുരം സ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ചടങ്ങ് എന്താണ്? മുറജപം ഭദ്രദീപം.
1: മുറജപവും ഭദ്രദീപം.
0: തിരുവിതാംകൂർ എന്ന രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ നടപ്പിലാക്കിയ പൂജാ വിധികളാണ് മുറജപം ഭദ്രദീപം. മുറജപം 6 വർഷത്തിലൊരിക്കലും ഭദ്രദീപം 6 മാസത്തിലൊരിക്കലുമാണ്. 1750 മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത്. ഇന്നും ഈ ചടങ്ങ് നടത്തി വരുന്നു. നിങ്ങളെല്ലാവർക്കും അറിയാം, തൃപ്പണിതാണ് നടപ്പിലാക്കിയ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അങ്ങനെ തൃപ്പണിതാണ് നടപ്പിലാക്കിയപ്പോൾ ക്ഷേത്രത്തിന് വന്ന പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. തൃപ്പണിതാനം 1750 ജനുവരി 3 എന്ന് ആൾറെഡി പറഞ്ഞു. രണ്ടാം തൃപ്പണിതാനം 1766 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. എന്നാൽ കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം
1: ഗുരുവായൂരാണ്.
0: ശരിയാണ്, ഗുരുവായൂരാണ്. എന്നാൽ ഇന്ത്യയിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ സീസണിൽ വരുമാനമുള്ളത് ശബരിമലയാണ്.
1: സീസണൽ വരുമാനമാണ് ശബരിമല.
0: ശബരിമല ഇന്ത്യയിലും കേരളത്തിലൊക്കെ സീസണൽ വരുമാനം ചോദിച്ചാൽ ശബരിമലയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം
1: ഗുരുവായൂരാണ്.
0: എന്നാൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം ചോദിച്ചാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. സമ്പത്ത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ
1: തൃപ്പണിതാനത്തിലൂടെയാണ്.
0: ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ നടന്നു. അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണം നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുകയും പിൽക്കാലം രാജകുടുംബം അതിന് അപ്പീലിന് പോവുകയും ചെയ്തു. അങ്ങനെ അപ്പീലിന് പോയപ്പോൾ പിന്നെ പിൽക്കാലത്ത് വിധി വന്നു. വിധി വന്നപ്പോൾ രാജകുടുംബത്തിന് തന്നെ തിരിച്ചു നൽകപ്പെടുകയും ചെയ്തു. ആ വിധി നൽകാൻ കാരണമായ ഒരു ഗ്രന്ഥം

0: ഉണ്ട് വി പി മേനോന്റെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്.
1: അപ്പം പി സി നാട്ടുരാജ്യങ്ങളുടെ സംയോജകൻ,
0: വളരെ ശരിയാണ്, നാട്ടുരാജ്യങ്ങൾ സംയോജനവുമായി ബന്ധപ്പെട്ട് വി പി മേനോൻ രചിച്ച കൃതിയാണ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ആ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറും കൊച്ചിയുമാണ്, തിരുക്കൊച്ചി സംയോജനം. ആ സമയത്ത് ചുക്കാൻ പിടിച്ചൊരു വ്യക്തിയാണ് വി പി മേനോൻ. സർദാർ വല്ലഭായി പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് വി പി മേനോൻ തിരുക്കൊച്ചി സംയോജനത്തിന് വേണ്ടി വന്നത്. ആ സമയത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനർ സംയോജനം. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജകുടുംബത്തിന് അനുകൂലമായിട്ട് വിധി പോയത്.
1: സാർ, ഇതിലെ നിലവറകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ. എ നിലവറ, ബി നിലവറ, സി നിലവറ, അങ്ങനെ കുറെ നിലവറകളുണ്ടല്ലേ. അതിൽ ചില നിലവറകൾ തുറന്നു, ചിലത് തുറന്നില്ല, അങ്ങനെ കുറെ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ടല്ലേ സാർ.
0: അതെ, നിലവില് 6 നിലവറകളുണ്ട്. അതിൽ ബി നിലവറ തുറന്നില്ല. ബി നിലവറ തുറക്കാത്തതിന് കാരണം അതിനു മുന്നെയാണ് കോടതി അനുകൂലമായിട്ട്, രാജകുടുംബത്തിന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചത്. എന്നാൽ ബി നിലവറിൽ എല്ലാ ആൾക്കാരും പറയാറുണ്ട് ബി നിലവറ തുറന്ന
1: സർവനാശം,
0: സർവനാശം. എന്തായാലും ബി നിലവറയിൽ രാജകുടുംബം അംഗീകരിച്ച കാര്യം ഇങ്ങനെയാണ്,
1: അഗസ്ത്യാർമുനി
0: അടക്കം ചെയ്ത സ്ഥലം ബി നിലവറ എന്നാണ് പറയപ്പെട്ടത്. സംഘകാലഘട്ടം, ഒരു കൂട്ടം കവികളുടെ കാലഘട്ടമാണ് സംഘകാലഘട്ടം. സംഘകാലഘട്ടത്തിന്റെ അധ്യക്ഷനാണ് ഈ അഗസ്ത്യാർമുനി. തമിഴ് സാഹിത്യത്തിന്റെ പിതാവ് അഗസ്ത്യാർമുനി എന്നാണ് പറയപ്പെട്ടത്. തമിഴ് സാഹിത്യത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, മലയാള ഭാഷയുടെ മാതാവാണ് തമിഴ്.
1: ദ്രാവിഡ ഗോത്രം അല്ലേ നമ്മളെ മലയാളം, തമിഴ് എല്ലാം ഈ ദ്രാവിഡ ഗോത്രത്തിൽ വരുന്ന.
0: അതെ അതെ. അപ്പം തമിഴ് സാഹിത്യത്തിന്റെ പിതാവാണ് അഗസ്ത്യാർമുനി. സംഘകാലഘട്ടത്തിന്റെ അധ്യക്ഷനും ഈ അഗസ്ത്യാർമുനിയാണ്. പശ്ചിമഘട്ടം കടന്നെത്തിയ സന്യാസിവര്യനും ഈ അഗസ്ത്യാർമുനിയാണ്. അദ്ദേഹം പശ്ചിമഘട്ടം കടന്നെത്തി തിരുവനന്തപുരം ജില്ലയിലെ പൊതിയൻമല എന്ന സ്ഥലത്ത് വന്നിരുന്നു. അദ്ദേഹം വന്നിരുന്നതിന് ശേഷം ഈ പൊതിയൻമല അഗസ്ത്യാർകൂടമായിട്ട് അറിയപ്പെട്ടു. എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ്
1: അഗസ്ത്യാർകൂടം.
0: ഇന്ത്യയിലെ 10-ാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യാർകൂടം. 1723 വേണാട് ഉടമ്പടി, 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. 1731-33 കാലഘട്ടം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിയും. ഇദ്ദേഹം 1741 August 10 കുളച്ചിൽ യുദ്ധത്തിന് നേതൃത്വം നൽകി.
1: കുളച്ചിൽ യുദ്ധം ഡച്ചുകാരുമായുള്ള,
0: ഡച്ചുകാരുമായി, വളരെ ശരിയാണ്.
1: ആദ്യമായിട്ട് ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയ ഒരു ഇന്ത്യൻ
0: രാജാവ് അനിരന്തിരുന്നാൾ
1: മാർത്താണ്ഡവർമ്മ.
0: ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഭരണാധികാരിയും അനിരന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ. അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. കുളച്ചിൽ യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ഡിലനോയെയും 50 പേരെ പിടിച്ചെടുക്കുകയും ചെയ്തു.
1: ക്യാപ്റ്റൻ ഡിലനോയ്,
0: അതെ, മറ്റാരും ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തു. ഇദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ സേനാനായകരാക്കുകയും ചെയ്തു.
1: ഈ ഡച്ചുകാരെന്ന് പറയുന്നത് ശ്രോതാക്കളുടെ അറിവിനായി പറയുന്നത് നെതർലൻഡുകാരാണ്.
0: വളരെ ശരിയാണ്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ചരിത്രം അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം.
1: നന്ദി സാർ.
0: താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിച്ചത്, ഒപ്പം ജെ ജയ്ദേവ്, നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്.

നിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

0: വിദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

സമയം 7 മണി കഴിഞ്ഞ് 59:45. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, മംഗല്യസൂത്രം.
2: ശാന്തമായൊഴുകുന്ന ഗംഗാനദി, അതിൻ്റെ തീരത്ത് മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്നുണ്ട്. അതിനിടയിൽ യഥാവിധി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരും ചുറ്റുപാടുകളൊക്കെയും കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. അവിടേക്ക് പ്രൗഢഗംഭീരയായി അണിഞ്ഞൊരുങ്ങി നവവധുവായി ശ്വേത പല്ലക്കിൽ വന്നിറങ്ങി. പ്രതീക്ഷിച്ചതെന്തോ കാണാത്തതുപോലെ മുഖമാകെ ഒരുതരം പരിഭ്രമം. അവൾ ചുറ്റും നോക്കി. ഇല്ല, കാണുന്നില്ല. സാധാരണ വരൻ്റെ വീട്ടുകാരാണ് ആദ്യം എത്തേണ്ടത്, അതാണ് കീഴ്വഴക്കവും. എന്നാൽ ഇവിടെ ആചാരം തെറ്റിയിരിക്കുന്നു. ഒന്ന് പതറിയെങ്കിലും മനസ്സ് പറഞ്ഞു, അവിനാശ് ഇവിടെവിടെയോ ഉണ്ട്. അച്ഛനമ്മമാരുടെയും കാരണവർമാരുടെയും കാലു തൊട്ടു വന്ദിപ്പിച്ചു. കൂട്ടുകാരി കതിർമണ്ഡപത്തിൽ ശ്വേതയെ കൊണ്ടിരുത്തി. തുടിക്കുന്ന ഹൃദയത്തോടെ ശ്വേത അവിടെ ഇരുന്നു. മന്ത്രോച്ചാരണങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കുതിരക്കുളമ്പടി ശബ്ദം അടുത്തു വരുന്നത് അവൾ അറിഞ്ഞു. അവിനാശ് വരുന്നതേയുള്ളൂ. ആ കുതിരക്കുളമ്പടികളുടെ നാദം അവളുടെ മനസ്സിനെ തുടിപ്പിച്ചു. ഉള്ളിൽ നിന്നും ഒരു കുളിർത്തെന്നൽ പുറത്തേക്ക് അലയടിക്കുന്ന പോലെ സന്തോഷം നുരപൊന്തി വന്നു. എങ്കിലും മുഖത്തെ മൂടുപടം ഒന്നുയർത്തി അവൾ കുതിര കുളമ്പടി ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നോക്കി. അടുത്തു നിന്നിരുന്ന അച്ഛൻ ഉടനെ തന്നെ ആ മൂടുപടം താഴ്ത്തിയിടിയിച്ചു. സാധാരണ പുറത്തെ കാര്യങ്ങൾ കാണുന്ന രീതിയിലുള്ള നേർത്ത വല പോലുള്ള തുണിയിലാണ് മൂടുപടം തുന്നിച്ചേർക്കുക. എന്നാൽ പുറത്തു നിൽക്കുന്നവർക്ക് വധുവിന്റെ മുഖം കാണാനും പറ്റില്ല. ഈ മൂടുപടം വലയ്ക്കു പകരം കുറച്ച് കൂടി കട്ടിയുള്ള നേരിയ തുണി കൊണ്ടാണ് തുന്നിയിരിക്കുന്നത്. കുതിരക്കുളമ്പടി ശബ്ദം അടുത്തു വന്നു. കുതിര കാലുകൾ മെല്ലെ മെല്ലെ ചവിട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ അത് നിലച്ചു. ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുന്നതായി ശ്വേതയ്ക്ക് തോന്നി. വരനായി സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ അവിനാശ് വന്നിരുന്നത് അവൾ അറിഞ്ഞു. മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാസങ്ങളോളം ഉള്ള കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. ശരീരമാസകലം ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെട്ടു. അത് പിന്നീട് ഒരു ചെറിയ വിറയലായി കൈകളെ ബാധിച്ചു. വരൻ്റെ കഴുത്തിൽ ഇടാനുള്ള ഹാരമെടുക്കാൻ പോലും ആ വിറയൽ കൈകൾക്ക് തടസ്സമാകുന്നതുപോലെ തോന്നി. രേണുകാദേവി തൻ്റെ ബാല്യകാല സുഹൃത്തോ കൗമാരകാല സുഹൃത്തോ അല്ല. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി. ആ ആക്സിഡന്റിന് മുൻപ് കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു സ്ത്രീ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ദേഹമാസകലം മുറിഞ്ഞു രക്തമൊഴുകുന്നുണ്ടെങ്കിലും അവൾക്ക് ബോധമുണ്ടായിരുന്നു. പോലീസും ഡോക്ടേഴ്സും ആരാണ് പ്രതി എന്ന് ചോദിക്കുമ്പോഴേക്കും ആരാണെന്ന് അറിയില്ല എന്ന് കള്ളം പറഞ്ഞ ആ 24-കാരി ഒരു വിസ്മയമായി

അപ്പോഴും ശ്വേതയുടെ ഉള്ളിൽ ചേക്കേറിയിരുന്നു. കൂടെ കൊണ്ടുവന്നവരിൽ ഒരാൾ ചുവന്ന ഷോൾ ചുറ്റിയ ആ കുട്ടിയുടെ വണ്ടി ഇടിച്ചതാണെന്ന് പറയുമ്പോഴും ഡോക്ടറിനോട് അവൾ നിഷേധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിട്ടിട്ടു പോകാൻ മനസ്സനുവദിച്ചില്ല. എല്ലാ പേരും പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ താൻ അങ്ങനെ പറഞ്ഞത്? എന്റെ വണ്ടി തട്ടിയതും വീണപ്പോൾ രണ്ടുപേരെയും നാട്ടുകാർ പിടിച്ചെഴുന്നേൽപ്പിച്ചതും എന്നെ അവർ വഴക്കു പറഞ്ഞതും താൻ കണ്ടതല്ലേ? നിങ്ങൾ കല്യാണം കഴിയാത്ത പെണ്ണല്ലേ? നെറ്റിയിൽ സിന്ദൂരം ഇല്ലല്ലോ. കേസായാൽ നിങ്ങളുടെ കല്യാണം നടക്കില്ലല്ലോ. കേസുള്ള പെണ്ണിനെ ആരും കെട്ടില്ലല്ലോ. ആ മഹാപാപം കൂടെ ഞാൻ ഏറ്റുവാങ്ങണ്ടേ എന്നോർത്തുകൊണ്ടാണെന്ന് വേദന കടിച്ചമർത്തി പതിയെ പറയുമ്പോൾ അവളിലെ ആ നന്മ ഒരായിരം സൂര്യ തേജസ്സോടെ ആ മുഖത്ത് ജ്വലിച്ചു നിൽക്കുന്ന പോലെ തോന്നി. അവൾക്കൊരു താങ്ങായി അവൾക്കൊപ്പം നിൽക്കണം എന്ന് തോന്നി. വീഴ്ചയിൽ തലക്കേറ്റ പ്രകാരം രേണുകയെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും അരികിൽ ചേർത്ത് നിർത്തി ആ ബെഡിനരികിൽ നിൽക്കാനേ ശ്വേതയ്ക്ക് കഴിഞ്ഞുള്ളൂ. അവൾ കുറേശ്ശെ കുറേശ്ശെയായി മരണത്തിന്റെ കരങ്ങൾക്കുള്ളിലേക്ക് അമരുകയാണെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഉൾക്കിടലം ഉണ്ടായി. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ അപകരിച്ച കൊലയാളിയാണ് താനെന്ന് മനസ്സ് ഒരായിരം വട്ടം ഏറ്റുപറയുന്ന പോലെ കാലപാശത്തിൽ കുരുക്കി തന്നെ കൊണ്ടുപോയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ അമ്മയില്ലാത്ത അനാഥർ ആക്കാതിരിക്കാനായിട്ടെങ്കിലും രേണുകയുടെ ജീവൻ തിരികെ നൽകിയെങ്കിൽ എന്ന് ശ്വേത വല്ലാതെ കൊതിക്കുകയും ചെയ്തുപോയ നിമിഷങ്ങളായിരുന്നു അത്. അതിനായി സകല ദൈവങ്ങളെയും അവൾ വിളിച്ചപേക്ഷിച്ചു. വിദേശത്ത് ജോലിക്കാരനായ ഭർത്താവിന് മൃതപ്രാണനെപ്പോലെ കിടക്കുന്ന ഭാര്യയെ ഒരു വട്ടം വന്ന് കണ്ടിട്ട് പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. ആരെ സംബന്ധിച്ചും അത് വല്ലാത്ത വേദനാജനകമാണ്. ഈ ദുർവിധിക്ക് കാരണക്കാരിയായ താൻ തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും രേണുകാദേവിയെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന് ശ്വേത തീരുമാനിച്ചതും അങ്ങനെയായിരുന്നു. വെന്റിലേറ്ററിൽ നിന്നും പുറത്തെടുത്താൽ ജീവൻ നിന്നുപോയേക്കുമെന്ന് ഭയന്ന് തന്റെ ആഭരണങ്ങൾ മുഴുവനും അച്ഛനും അമ്മയും അറിയാതെ വിറ്റും പണയം വെച്ചും രേണുകയെ മാസങ്ങളോളം വെന്റിലേറ്ററിൽ തന്നെ കിടത്തി ചികിത്സിപ്പിച്ചു. ഇതിനിടയിൽ രേണുക രോഗ വിമുക്തയാകാൻ തുടങ്ങുന്നതിൻ്റെ ലാഞ്ചനകൾ കണ്ടു തുടങ്ങിയത് അറിഞ്ഞപ്പോൾ ശ്വേത വല്ലാതെ സന്തോഷിച്ചു. രക്ഷപ്പെട്ടേക്കും എന്ന ധാരണ എല്ലാ പേർക്കും ഉണ്ടായി. ഇടയ്ക്ക് ബോധം വരും പോകും. അതൊരു നല്ല ലക്ഷണമായി ഡോക്ടേഴ്സ് വിധിയെഴുതി. ബോധം വന്ന ഒരു നാൾ മക്കളെ നോക്കി വേദനയോടെ അവൾ പറഞ്ഞു, അമ്മ പോയാൽ മക്കൾക്കാരുമില്ലല്ലോ. ആ വാക്കുകൾ ശ്വേതയുടെ ഉള്ളിൽ പതിന്മടങ്ങ് ശക്തിയോടെ ആർത്തലച്ച പേമാരിയായി പെയ്യാൻ തുടങ്ങി. രേണുകയുടെ ചികിത്സയ്ക്കായി തൻ്റെ കൈകളിലും കാലുകളിലും കിടന്ന അവസാനത്തെ സ്വർണവും വിൽക്കേണ്ടി വന്നു. അതിലൊന്നും ശ്വേതയ്ക്ക് ഒരു മാനസിക വിഷമവും തോന്നിയില്ല. എന്നാൽ ഈ കാശും തീർന്നു കഴിഞ്ഞാൽ രേണുകയെ വെന്റിലേറ്ററിൽ വെക്കാൻ തൻ്റെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ലെന്നുള്ള സങ്കടം മാത്രമായിരുന്നു ഉള്ളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നത്. ദിവസങ്ങൾ ഓരോന്നായി പൊക്കോണ്ടിരുന്നു. ഈശ്വരന്മാരുടെ കൃപയാൽ വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ആ ജീവൻ നിലനിൽക്കുമെന്നായി. ഡിസ്ചാർജ് വാങ്ങി തിരികെ രേണുകയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആരോരുമില്ലാത്ത അവളെയും കുഞ്ഞുങ്ങളെയും അവിടെ ഒറ്റയ്ക്കാക്കി വരാൻ ശ്വേതയുടെ മനസ്സ് അനുവദിച്ചില്ല. അവിനാശ് ജോലി ചെയ്യുന്ന ആ വിദേശ കമ്പനി നാട്ടിലേക്ക് പോകാൻ ലീവോ അനുവാദമോ അവിനാശിന് കൊടുക്കാൻ തയ്യാറാകുന്നുമില്ല. തന്റെ മകളെ ഡോക്ടർമാർക്കും പോലീസിനും മുന്നിൽ ഒറ്റിക്കൊടുക്കാത്തത് കൊണ്ടാകാം ശ്വേതയുടെ അമ്മയും അച്ഛനും രേണുവിൻ്റെയും മക്കളുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇടയ്ക്കൊക്കെ ബോധം വന്നും പോയും നിന്നു. വീണ്ടും ആശുപത്രിവാസം വേണ്ടി വന്നു. ബോധം വന്ന ഒരു നാൾ അവൾ മക്കളോട് പറഞ്ഞു, അമ്മ പോയിക്കഴിഞ്ഞാൽ മക്കൾക്കാരുമില്ല, അച്ഛനെ അമ്മ വിളിച്ചു വരുത്താം. അതുകേട്ട ശ്വേതയുടെ നെഞ്ചകം വിങ്ങി. എങ്ങനെയും അവിനാശിനെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. സ്വന്തം ഭർത്താവിനെ കാണാനുള്ള രേണുകയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നും തോന്നി. അയാളോട് പറയാൻ അവൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ശ്വേതയ്ക്കറിയാം. ഇനി അവിനാശ് വിദേശത്തേക്ക് പോകണ്ട, ഈ കുഞ്ഞുങ്ങൾക്ക് കാവലായി ഇവിടെ തന്നെ ഉണ്ടാകണം. അവിനാശ് വന്നാൽ തൻ്റെ ഭാരവും കുറേയേറെ

കുറയും. രേണുകാദേവിയുടെയും മക്കളുടെയും കാര്യങ്ങൾ അയാളും കൂടെ നോക്കിക്കൊള്ളും. ഡോക്ടർമാരുടെ സഹായത്തോടെ അവിനാശിനെ വിദേശ കമ്പനിയിൽ നിന്നും ലീവ് വാങ്ങിപ്പിച്ച് രേണുവിൻ്റെ അടുത്തെത്തിക്കുമ്പോൾ രേണുകാദേവിയുടെ ആ അവസ്ഥ കാണാൻ അയാൾക്കാകുമായിരുന്നില്ല. അവിനാശിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രേണുക ഇതായിരുന്നില്ല. നല്ല ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലയായൊരു വീട്ടമ്മ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചലമായി കിടക്കുന്ന രേണുകയെ കാണാൻ അവന് കഴിയുമായിരുന്നില്ല. ഓരോ തവണ നാട്ടിലേക്ക് ലീവിൽ വരുമ്പോഴും അവനെയും കാത്ത് കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ഗേറ്റിങ്കൽ നിൽക്കുന്ന രേണുക ആയിരുന്നു അയാളുടെ മനസ്സിൽ. ഇന്നിപ്പോൾ ഇതാ ഒരു ശവശരീരത്തെപ്പോലെ അനങ്ങാൻ പോലും ആകാതെ ശ്വസിക്കാനും സംസാരിക്കാനും മാത്രം കഴിയുന്ന ഒരു മനുഷ്യക്കോലം എന്ന് പറയാവുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. അവിനാശിന് മാത്രമല്ല, രേണുകയെ അറിയാവുന്ന ആർക്കും ഈ അവസ്ഥ കണ്ടു നിൽക്കാനാവില്ല. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ ബോർഡിങ്ങിലാക്കി രേണുവിനെ നല്ലോണം ശുശ്രൂഷിക്കാൻ ഹോം നഴ്സിനെ ഏൽപ്പിച്ചു. രേണുകയുടെ മുറിയിൽ ക്യാമറ വെച്ചു. ക്യാമറയെ തൻ്റെ വാച്ചിലേക്ക് ഘടിപ്പിച്ചു. എന്നിട്ട് വിങ്ങുന്ന മനസ്സുമായിട്ടാണെങ്കിലും പോകാൻ തയ്യാറെടുക്കുന്ന അവിനാശിനെ അവിടെ പിടിച്ചു നിർത്താനും രേണുകയുടെ ശിഷ്ടജീവിതത്തിൽ അവിനാശ് കൂടെ ഉണ്ടാകാനും രേണുകയ്ക്കും മക്കൾക്കും താങ്ങായി അയാൾക്കൊപ്പം നിൽക്കാനും തൻ്റെ കഴുത്തിൽ അവിനാശ് മംഗല്യസൂത്രം കെട്ടിയേ പറ്റുള്ളൂ എന്ന ചിന്തകൾ ഉടലെടുത്തത് അവിടെ വെച്ചായിരുന്നു. അന്യപുരുഷൻ താമസിക്കുന്ന വീട്ടിൽ തനിക്കൊരിക്കലും നിൽക്കാനും രേണുകാദേവിയെ ശുശ്രൂഷിക്കാനും കഴിയില്ലെന്ന് ശ്വേതയ്ക്കറിയാം. മകളെ കല്യാണം കഴിക്കാൻ അവിനാശ് മുതിരരുതെന്നും അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സഹായിക്കണമെന്നും തൻ്റെ മക്കളെ ഉപേക്ഷിച്ച് മറ്റാരെയെങ്കിലും കല്യാണം കഴിച്ച് എങ്ങോട്ടെങ്കിലും പോകണമെന്നും പകരം ഈ കുഞ്ഞുങ്ങളെയും രേണുകയെയും അവർ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാമെന്നും ആ റിട്ടയേർഡ് അധ്യാപകർ കണ്ണുനീരോടെ പറയുമ്പോൾ അവിനാശ് ആകെ ധർമ്മസങ്കടത്തിലായി. 1 ആഴ്ച മുന്നേ രേണുകയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ രണ്ടുപേരും വിട്ടുപോകാൻ പാടില്ലെന്നും അങ്ങനെ വന്നാൽ ക്രമേണ ക്രമേണ രേണുകാദേവിയെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാമെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ചേ പറ്റുള്ളൂ എന്നും ശ്വേത പറഞ്ഞതോർക്കുമ്പോൾ അവിനാശ് ത്രിശങ്കു സ്വർഗത്തിലായതുപോലെ ആയി. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. എന്തായാലും രേണുകയെ മറന്നു മറ്റൊരുവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ അവിനാശിന് ആകുമായിരുന്നില്ല. അവിനാശും അച്ഛനും ചേർന്ന് ഒരു സൂത്രം മെനഞ്ഞു. അതിൻപ്രകാരം ശ്വേതയ്ക്ക് രഹസ്യമായി ഒരു വരനെ കണ്ടെത്തി. അണിയറയിൽ നടക്കുന്ന ഈ നാടകങ്ങളൊന്നും അറിയാതെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായി, രേണുകയ്ക്ക് ഒരു പരിചാരികയായി, രോഗവിമുക്തയാക്കി അവിനാശിനു തിരികെ ഏൽപ്പിക്കണം. അങ്ങനെ തന്നിൽ നിന്നും വന്നുപോയ കൈപ്പിഴയ്ക്ക് പരിഹാരം കണ്ടു. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ തനിക്കു ഈ നാടകം ആടിയേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ അവിനാശിനെ വിദേശത്തേക്ക് ജോലിക്ക് പോകാനും പറ്റും എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് താലി കെട്ടാനായി തല കുനിച്ചു കൊടുക്കുമ്പോൾ മൂടു പടത്താൽ മുഖം മറയ്ക്കപ്പെട്ട മറ്റൊരാളാണ് തൻ്റെ കഴുത്തിൽ താലിച്ചരട് കെട്ടിമുറുക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. കല്യാണം കഴിഞ്ഞു വരനായ ഡോക്ടർ വിഘ്നേഷിനൊപ്പം വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ പല്ലക്കിൻ്റെ ഇരുവശവും അടയ്ക്കാനും അച്ഛൻ മറന്നിരുന്നില്ല. പല്ലക്കിൻ്റെ മുകൾ ഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന വലിയ സുഷിരങ്ങൾ മകൾ പോകുന്ന വഴി മനസ്സിലാകാതിരിക്കാനായി പല്ലക്കിൻ്റെ 2 വശങ്ങളും അടയ്ക്കപ്പെടുമ്പോൾ കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാനായി ആ അച്ഛൻ ഒരുക്കിയ സംവിധാനം ആണ് അതെന്നും ശ്വേത അറിഞ്ഞിരുന്നില്ല. ആ സമയം അങ്ങ് ജീവശ്വാസം മാത്രമുള്ള നിശ്ചലയായ രേണുകയെ നെഞ്ചോട് ചേർത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ മറുവശത്ത് ചേർത്തു പിടിച്ച് അവിനാശ് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. രേണുകയുടെ ആഗ്രഹം പോലെ അവൾക്കും മക്കൾക്കും അരികിൽ നിന്നും ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്തതുപോലെ. വിഘ്നേഷിൻ്റെ വീട്ടിലെത്തി മൂടുപടം മാറ്റിയ ശ്വേത തിരിച്ചറിഞ്ഞു താൻ ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ അഗ്നിയെ സാക്ഷിയാക്കി സിന്ദൂരവും മംഗല്യസൂത്രവും അണിയിച്ചവരെ തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനും ആവാതെ, എന്നാൽ തൻ്റെ അശ്രദ്ധയുടെ കാരണത്താൽ സംഭവിച്ചുപോയ തെറ്റിന് പ്രായച്ചിത്തമായി ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും രേണുകാദേവിയെയും സംരക്ഷിക്കാൻ തന്നെ അനുവദിക്കണമെന്ന ശ്വേതയുടെ മാനുഷിക മൂല്യം
ഉൾക്കൊള്ളുന്ന ആഗ്രഹത്തെ തള്ളിക്കളയാനുമാകും.

0: പോകാതെ വിഘ്നേഷും നിൽക്കുമ്പോൾ അങ്ങകലെ സൂര്യൻ കടലിൻ്റെ നെഞ്ചിൽ തൻ്റെ മുഖം മറയ്ക്കുകയായിരുന്നു.
1: മംഗല്യസൂത്രം ജയറാണി ടി എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

സമയം 8 മണി കഴിഞ്ഞ് 14:40. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
2: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിനെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ Phase 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും E-DRIVE പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ബഹളം തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് രംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിക്ക് കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഡി ജി പിയുടെ റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അധികാര ദുർവിനിയോഗം ആര് ചെയ്താലും സർക്കാർ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരാനാണ് തീരുമാനം. കെഎസ്ആർടിസിയിൽ ക്യാൻസർ രോഗികൾക്കായി നടപ്പിലാക്കി വരുന്ന സൗജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് കെഎസ്ആർടിസി. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് പുതുക്കി നൽകേണ്ട കാർഡുകൾ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടാതെ യാത്രക്കാർ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന സാധുവായ കാർഡുകൾ വഴിയുള്ള സൗജന്യ യാത്ര തടസ്സം കൂടാതെ തുടരുന്നുണ്ടെന്നും കെഎസ്ആർടിസി വ്യക്തമാക്കി. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞൈഷ. പെൺകുട്ടികളെയും സ്ത്രീകളെയും നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാതികൾ വനിതാ കമ്മീഷന് മുന്നിൽ കൂടി വരുന്നതായും കണ്ണൂരിൽ നടന്ന സിറ്റിംഗിന് ശേഷം അവർ പറഞ്ഞു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം ആർ കൈമാറണമെന്നാണ്.

0: ലത നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. കായിക രംഗത്തെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ കളരി എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന കായിക വകുപ്പ്. സ്റ്റേഡിയങ്ങൾ, നീന്തൽക്കുളങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകൾ, ജിംനേഷ്യങ്ങൾ തുടങ്ങിയവയുടെ വികസനം, അറ്റകുറ്റപ്പണി, നവീകരണം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 331 പോയിന്റ് താഴ്ന്ന് 76,059 നിഫ്റ്റി 102 പോയിന്റ് നഷ്ടത്തിൽ 23,767 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. KTDCയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേരള കർഷക തൊഴിൽ ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത രീതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 25-ാം തീയതി വരവൂർ, ഈ മാസം 28-ാം തീയതി ചേലക്കര. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9486033001, മറ്റൊരു നമ്പർ 0471257411. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9486033001, മറ്റൊരു നമ്പർ 0471257411. കെൽട്രോണിന്റെ ഒരു വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിങ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, പ്ലസ് ടു, ITI, ITC, ഡിഗ്രി, BTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9895415653, മറ്റൊരു നമ്പർ 0487242900. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9895415653, മറ്റൊരു നമ്പർ 0487242900. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത. ഒരു വർഷമാണ് ഈ കോഴ്സിന്റെ കാലാവധി. കോഴ്സിൽ ചേരുന്നവർക്ക് സ്വയം പഠന സാമഗ്രികൾ, സമ്പർക്ക ക്ലാസുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിംഗ് എന്നിവ ലഭ്യമായിരിക്കും. ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0471257411, മറ്റൊരു നമ്പർ 9846033009. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0471257411, മറ്റൊരു നമ്പർ 9846033009. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 27-28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31-ാം തീയതി പെരിന്തൽമണ്ണ

0: ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്തതാണ്. സേവന വാർത്തകൾ സമാപിച്ചു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ

0: arrangements. And now, before we end the bulletin, the headlines once again. Union Cabinet approves draft bill to set up fast-track courts and stricter punishment in cases of paper leaks and exam malpractices. National Testing Agency terminates 47 officials. Union Ministers J.P. Nadda and Dr. Jitendra Singh meet CJP delegation in New Delhi. Cabinet Committee on Economic Affairs approves new rail lines in Karnataka, Andhra Pradesh and new chemical park scheme to boost industrial growth. Heavy rains continue to lash several parts of Gujarat affecting normal life. And in ISSF Shooting World Cup, Sanyam wins silver medal in women's 10-meter air pistol event in China. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്യുന്നത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ എസ് എസ്.
2: എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി പഠനത്തിലേക്ക് മാറുമ്പോൾ കുട്ടികൾ നേരിടുന്ന പരീക്ഷാ പേടിയും സംശയങ്ങളും എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഒരു ക്ലാസ് റൂം അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻ യുവർ പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ് റൂം. യുവർ ടീച്ചർ റൈറ്റ്സ് ആൻ ഇക്വേഷൻ ഓൺ ദ ബോർഡ്, ടേൺസ് അറൌണ്ട് ആൻഡ് ആസ്ക് എ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. ഹു ക്യാൻ ടെൽ മീ വാട്ട് ഹാപ്പൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? യു ആക്ച്വലി നോ ദ സയൻറ്റിഫിക് ആൻസർ ഇൻ മലയാളം. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വ്യക്തമായി അറിയാം. താപനില കൂടുമ്പോൾ സാന്ദ്രത കുറയും. ബട്ട് ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് യുവർ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഓർ ഗ്രാമർ മൈറ്റ് ബി റോങ്, യു സ്റ്റേ ഇൻ സൈലൻറ്റ്. റിമെമ്പർ ദാറ്റ് ക്ലാസ് റൂം സൈലൻസ് ഈസ് നോട്ട് എ സൈൻ ഓഫ് വീക്ക്നെസ്, ബട്ട് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഹെസിറ്റേഷൻ. മൂവിംഗ് ഫ്രം ദ കേരള എസ് എസ് എൽ സി മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് ടു ആൻ ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ജമ്പ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ആർ കെമിസ്ട്രി എക്സാം പേപ്പേഴ്സ് ഇവാലുവേറ്റഡ്? കെമിസ്ട്രി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം എങ്ങനെയാണ് നടക്കുന്നത്? മെനി മലയാളം മീഡിയം സ്റ്റുഡൻസ് തിങ്ക് ദാറ്റ് ടു സ്കോർ എ പ്ലസ് ഇൻ പ്ലസ് വൺ കെമിസ്ട്രി ദ നീഡ് ടു റൈറ്റ് ലോങ് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് എസ്സേസ്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. ഇൻ സയൻസ് ഇവാലുവേഷൻ എക്സാമിനേഴ്സ് അവാർഡ് മാർക്ക് ഫോർ ദ ഫോളോയിങ്: 1. കറൻറ്റ് കീവേഡ്സ്, ശരിയായ പ്രധാന പദങ്ങൾ. 2. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്, ശരിയായ രാസ സമവാക്യങ്ങൾ. 3. കറക്റ്റ് ന്യൂമറിക്കൽ സ്റ്റെപ്സ് ആൻഡ് യൂണിറ്റ്സ്, ശരിയായ കണക്കുകളും അളവുകളും. 4. ക്ലീൻ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ്, വ്യക്തമായ ചിത്രങ്ങൾ. ലെറ്റ്സ് ലുക്ക് ആൻ എക്സാമ്പിൾ. ഉദാഹരണമായി, ഇഫ് എ ക്വസ്റ്റ്യൻ ആസ്ക് ഡിഫൈൻ മൊളാരിറ്റി, യു ഡോണ്ട് നീഡ് എ പൊയറ്റിക് ഇംഗ്ലീഷ്, യു ജസ്റ്റ് നീഡ് എ ദ കീ സയൻറ്റിഫിക് ഡെഫിനിഷൻ. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. ഫോർമുല എം ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ശരിയായ കീവേഡും ഫോർമുലയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും ലഭിക്കും. ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷൻ ഈസ് സെക്കൻഡറി, ബട്ട് സയൻറ്റിഫിക് ആക്യുറസി ഈസ് പ്രൈമറി. ഇനി ഇതിലേക്ക് എത്തിച്ചേരാനുള്ള 3 പ്രായോഗിക പഠന വഴികൾ എന്താണെന്ന് നോക്കാം. ഹിയർ ആർ 3 പവർ ഹാക്സ് യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് അറ്റ് ഹോം ഫ്രം ടുഡേ ടു ബ്രിഡ്ജ് ദ മലയാളം ഗ്യാപ് ഫാസ്റ്റ്ലി. സ്റ്റെപ്പ് 1, യൂസ് ദ 3 കീവേഡ് റൂൾ ഫോർ എവറി ചാപ്റ്റർ. ഓരോ അധ്യായം പഠിക്കുമ്പോഴും ആ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 ഇംഗ്ലീഷ് കീവേഡ്സ് കണ്ടെത്തുക. എക്സാമ്പിൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം, പ്രിൻസിപ്പിൾ കൗണ്ടർ നമ്പർ, ഓർബിറ്റൽസ്, ഹെയ്സൻബർഗ് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഈ വാക്കുകളിലെ അർത്ഥവും സ്പെല്ലിങ്ങും വ്യക്തമായി പഠിച്ചാൽ ആ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ സാധിക്കും. സ്റ്റെപ്പ് 2, ഫോക്കസ് ഹെവ്ലി ഓൺ

കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് ഫോർമുലാസ്. ഇൻ കെമിസ്ട്രി 60% ഓഫ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻവോൾവ്സ് ഇക്വേഷൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്. കെമിക്കൽ ഇക്വേഷൻസിനും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും ഇംഗ്ലീഷും മലയാളവും ഒന്ന് തന്നെയാണ്. വാട്ടർ ഹോൾസ് ദ സെയിം ഫോർമുല H2O. ബാലൻസ്ഡ് ഇക്വേഷൻ റൈറ്റ് അപ്പ് ക്യാരീസ് ഫുൾ മാർക്സ് റിഗാർഡ്ലെസ് ഓഫ് സെൻറ്റൻസ് ലെങ്ത്. സ്റ്റെപ്പ് 3. ഫോം എ ബൈലിംഗ്വൽ സ്റ്റഡി പെയർ, അതായത് പഠന കൂട്ടുകാരനെ അഥവാ പഠന കൂട്ടുകാരിയെ കണ്ടെത്തുക. ഫൈൻഡ് എ ക്ലാസ്മേറ്റ് ഹു സ്റ്റഡീഡ് ഇൻ ഇംഗ്ലീഷ് മീഡിയം ഏർലിയർ ഓർ പെയർ അപ്പ് വിത്ത് അനദർ SSLC ഫ്രണ്ട്. നിങ്ങൾ സയൻസ് സങ്കല്പങ്ങൾ മലയാളത്തിൽ അവരോട് സംസാരിക്കുക. അവർ അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ നിങ്ങൾക്ക് തിരുത്തി നൽകട്ടെ. ദിസ് മ്യൂച്വൽ പിയർ ലേണിംഗ് സ്പീഡ് അപ്പ് അഡാപ്റ്റേഷൻ വിത്തിൻ 2 weeks. ഈ ഒരു പഠന കൂട്ടുകാരൻ അഥവാ പഠന കൂട്ടുകാരി 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് അഡാപ്റ്റേഷനെ സഹായിക്കുന്നു. സ്റ്റെപ്പ് 4. നേവിഗേറ്റിംഗ് കീ ടോപ്പിക്സ്, പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ കണ്ടെത്തുക. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫൗണ്ടേഷണൽ ടോപ്പിക്സ് ഇൻ +1 chemistry ദാറ്റ് എവ്രി മലയാളം മീഡിയം സ്റ്റുഡൻറ് മസ്റ്റ് ഫോക്കസ് ഓൺ ഇൻ ദ ഫസ്റ്റ് ടേം. ടോപ്പിക് ഈസ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എന്ന ടോപ്പിക്കിലെ കീ ഇംഗ്ലീഷ് വേർഡ്സ് ഓർ ടേംസ് റിലേറ്റിംഗ് ടു ദ മോൾ കൺസെപ്റ്റ് ആർ മോൾസ്, അവഗാഡ്രോസ് നമ്പർ ദറ്റ് ഈസ് 6.022 × 10⁻³ molar mass, etc. What you need to focus on here is to practice calculations of mass and atoms. Another chemistry topic is atomic structure. The key English terms in this topic is subshells, that is S, P, D, F, then electron configuration, Aufbau principle, etc. You have to focus on practice writing electronic configuration in English. Next topic is chemical bonding. Key English words in the topic are ionic bond, covalent bond, hybridization, octet rule, etc. You have to focus on to draw Lewis structures and geometry of molecules. മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് another topic in chemistry you have to focus on is thermodynamics. The terms are enthalpy, entropy, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് PV = NRT. ഹിയർ യു ഹാവ് ടു ലേൺ ദ മാത്തമെറ്റിക്കൽ ലോസ് ആൻഡ് ഫോർമുലാസ്. ഇൻ SSLC യു സ്റ്റഡീഡ് കെമിസ്ട്രി യൂസിങ് ഡിസ്ക്രിപ്റ്റീവ് മലയാളം ടേംസ്. ഇൻ +1 എവ്രിതിങ് ഷിഫ്റ്റ് ടു യൂണിവേഴ്സൽ ഇംഗ്ലീഷ് ടെർമിനോളജി. യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ബൈ ട്രാൻസ്ലേറ്റിംഗ് ദ കോർ ടേംസ് യു ഓൾറെഡി നോ. ഉദാഹരണമായി മൂലകം എന്ന മലയാളം വാക്കിൻ്റെ തുല്യമായ ഇംഗ്ലീഷ് പദം എലമെൻ്റ് എന്നാണെന്നും +1 ഇത് പഠിക്കുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഭാഗത്താണെന്നും മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി ആറ്റം ഘടന എന്ന മലയാള പദം അറ്റോമിക് സ്ട്രക്ചർ എന്ന ഇംഗ്ലീഷ് പദമാണെന്നും അത് +1 പഠിക്കുന്ന പാഠഭാഗം കോണ്ടന്റ് നമ്പർ SP DF ഓർബിറ്റൽസ് എന്നതാണെന്നും മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു പദം പരിചയപ്പെടാം, രാസബന്ധനം. അതിൻ്റെ തുല്യമായ ഇംഗ്ലീഷ് പദം കെമിക്കൽ ബോണ്ടിംഗ് എന്നാണ്. കൂടാതെ കെമിക്കൽ ബോണ്ടിംഗ് വരുന്ന പാഠഭാഗം അയോണിക്, കോവാലൻ്റ് ആൻഡ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്നതാണ്. അടുത്തതായി ലായനി എന്ന മലയാള പദത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദം സൊല്യൂഷനാണ്. +1 മൊളാരിറ്റി, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ എന്ന ഭാഗത്താണ് ഇത് പഠിക്കേണ്ടത്. അടുത്തതായി നമ്മൾ അറിയേണ്ടത് എങ്ങനെ ഒരു സ്മാർട്ട് നോട്ട് നിർമ്മിക്കാം എന്നതാണ്. ഹൗ ടു ടേക്ക് നോട്ട്സ് വെൻ ദ ടീച്ചർ സ്പീക്സ് ഫാസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. പല കുട്ടികളും അധ്യാപകൻ പറയുന്ന ഓരോ ഇംഗ്ലീഷ് വാക്കും അതുപോലെ പകർത്തി എഴുതാൻ ശ്രമിക്കുന്നു. ദിസ് ലീഡ്സ് ടു മിസ്സിംഗ് ക്രൂഷ്യൽ പോയിൻറ്സ്. ഇൻസ്റ്റെഡ് യൂസ് ദ സ്പ്ലിറ്റ് പേജ് നോട്ട് മെത്തേഡ്. ഇത് എങ്ങനെ ചെയ്യാം, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻറ്റു 2 columns. നിങ്ങളുടെ നോട്ട് ബുക്ക് 2 columns ഭാഗിക്കുക. അതിൽ 80% ഇംഗ്ലീഷ് നോട്ട്സിന് കൊടുക്കുക, 20% മലയാളം ട്രാൻസ്ലേഷനും കൊടുക്കുക. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻറ്റു 2 columns, ദാറ്റ് ഈസ് 80% ഫോർ മെയിൻ ഇംഗ്ലീഷ് നോട്ട്സ് ആൻഡ് 20% ഫോർ മാർജിൻ ഫോർ മലയാളം ട്രാൻസ്ലേഷൻ. രണ്ടാമതായി ക്ലാസ്സിൽ അധ്യാപകർ പറയുമ്പോൾ മെയിൻ പോയിൻറ്സ് ഇൻ ഇംഗ്ലീഷ് മാത്രം വേഗത്തിൽ എഴുതുക.
മൂന്നാമതായി ഏതെങ്കിലും

0: പുതിയ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ ഇതിൻ്റെ മലയാളം സൂചന വലതുവശത്തെ മാർജിനിൽ എഴുതി വയ്ക്കുക. ദിസ് സിമ്പിൾ സ്ട്രക്ചർ അലൗസ് യുവർ ബ്രെയിൻ ടു സ്റ്റേ ഫാസ്റ്റ് ഡ്യൂറിംഗ് ഇംഗ്ലീഷ് ലെക്ചേഴ്സ് വൈൽ മെയിൻറ്റെയിനിങ് കംപ്ലീറ്റ് ക്ലാരിറ്റി വെൻ സ്റ്റഡിയിങ് അറ്റ് ഹോം. ഹൗ യു ക്യാൻ കോൺകർ ദ കെമിസ്ട്രി ലാബ് ഇൻ ഇംഗ്ലീഷ്, അതായത് കെമിസ്ട്രി ലാബ് എങ്ങനെ ലളിതമാക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ കെമിസ്ട്രി ലാബ്. കെമിസ്ട്രി ലാബിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കെമിസ്ട്രി ഇസ് എ പ്രാക്ടിക്കൽ സയൻസ്. കെമിസ്ട്രി ഒരു പ്രാക്ടിക്കൽ ശാസ്ത്രമാണ്. ലാബിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇംഗ്ലീഷ് വാക്കുകൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് 80% അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കും. ലെറ്റ്സ് ബ്രിഡ്ജ് ദ കോമൺ ലാബ് ടെർമിനോളജി. ചില പ്രധാനപ്പെട്ട ലാബ് പദങ്ങൾ പറയാം. മലയാളം വാക്ക് അവക്ഷിപ്തം എന്നാണ്. അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം പ്രെസിപ്പിറ്റേറ്റ്. ഇനി എന്താണ് പ്രെസിപ്പിറ്റേറ്റ് എന്ന് നോക്കാം. പ്രെസിപ്പിറ്റേറ്റ് ഈസ് സോളിഡ് ഫോമിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തന സമയത്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ ചുവടെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന കട്ടിയുള്ള പദാർത്ഥം, സോളിഡ് പദാർത്ഥത്തിന് പറയുന്ന പേരാണ് പ്രെസിപ്പിറ്റേറ്റ് അഥവാ അവക്ഷിപ്തം. അടുത്ത ഒരു മലയാളം വാക്കിലേക്ക് നോക്കാം. നിർവീര്യകരണം. അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം, ഇംഗ്ലീഷ് വേർഡ് ഈസ് ന്യൂട്രലൈസേഷൻ. ആഡിങ് ആസിഡ് ടു ബേസ് യൂസിങ് എ ബ്യൂറെറ്റ് ആൻഡ് പിപ്പറ്റ് ന്യൂട്രലൈസേഷൻ ടേക്സ് പ്ലേസ്. ലാബിലുള്ള ബ്യൂറെറ്റ്, പിപ്പറ്റ് എന്നിവ ഉപയോഗിച്ച് ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവ നിർവീര്യകരണത്തിന് വിധേയമാകുന്നു. മലയാളം വാക്ക് നിരീക്ഷണം. അതെന്താണെന്ന് നോക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് പദം, അതായത് നിരീക്ഷണം എന്ന മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഒബ്സർവേഷൻ എന്നാണ്. എന്താണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ. കളർ ചേഞ്ച് ആകാം, ഗ്യാസ് എവല്യൂഷൻ ആകാം, ഹീറ്റ് ഫോർമേഷൻ ആകാം. ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ, ദാറ്റ് ഈസ് കളർ ചേഞ്ച്, ഗ്യാസ് എവല്യൂഷൻ ഓർ ഹീറ്റ് പ്രൊഡക്ഷൻ എക്സെട്ര. അടുത്ത മലയാളം വാക്ക് നിഗമനം. നിഗമനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഇൻഫറൻസ് ആണ്. ദാറ്റ് മീൻസ് വാട്ട് ദ ടെസ്റ്റ് പ്രൂവ്സ്. എന്താണ് ഒരു രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് നിഗമനം. നിഗമനം അഥവാ ഇൻഫറൻസ്. അടുത്ത മലയാളം വാക്ക് പുക അഥവാ വാതകം. ദ ഇക്വലന്റ് ഇംഗ്ലീഷ് വേർഡ് ഈസ് ഫ്യൂംസ് ഓർ എഫർവെസൻസ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് റാപ്പിഡ്ലി. എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോർമേഷൻ. ചില രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന, അങ്ങനെ ഉണ്ടാകുന്ന പുകയെ അല്ലെങ്കിൽ വാതകത്തിന് പറയുന്ന പേരാണ് എഫർവെസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം വാക്ക് പുക അഥവാ വാതകം എന്നാണ്. വെൻ യു റെക്കോർഡ് യുവർ ലാബ് വർക്ക്, റിമെമ്പർ ലാബ് റിപ്പോർട്ട് യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് ഷോർട്ട് ഫ്രേസസ്. യു ഡോണ്ട് നീഡ് ലോങ് സ്റ്റോറീസ് സെൻറ്റൻസ് ലൈക്ക് എഫർവെസൻസ് ഒബ്സർവ്ഡ് ഓർ വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് ഫോംഡ് ആർ ഓൾ ദാറ്റ് എക്സാമിനേഴ്സ് ലുക്ക് ഫോർ. മറ്റൊരു ദിനചര്യ രീതി ഉപയോഗിച്ചും നിങ്ങൾക്ക് ഭാഷാപരമായ പ്രയാസം മാറ്റാൻ സാധിക്കും. ദ 30-മിനിറ്റ് ഡെയിലി ഈവനിങ് റൊട്ടീൻ, വൈകുന്നേരങ്ങളിലെ 30 മിനിറ്റ് സമയത്തെ പഠന രീതി. ആദ്യത്തെ 10 മിനിറ്റ് ലൗഡ് റീഡിംഗ്, ഉച്ചത്തിൽ വായിക്കുക. അന്ന് സ്കൂളിലെടുത്ത പാഠഭാഗം 10 മിനിറ്റ് ഉച്ചത്തിൽ വായിക്കുക. ദിസ് ട്രെയിൻസ് യുവർ ഇയേഴ്സ് ആൻഡ് ടങ്സ് ടു അക്സെപ്റ്റ് സയൻറ്റിഫിക് ഇംഗ്ലീഷ് നാച്ചുറലി. രണ്ടാമത്തെ 10 മിനിറ്റ് സമവാക്യങ്ങൾ എഴുതി പഠിക്കുക, ഇക്വേഷൻ പ്രാക്ടീസ്. കെമിക്കൽ ഇക്വേഷൻസ്, ഫോർമുലാസ് ആൻഡ് മാത്സ് ഡു നോട്ട് ഹാവ് ലാംഗ്വേജ് ബാരിയേഴ്സ്. പ്രാക്ടീസ് റൈറ്റിംഗ് ഇക്വേഷൻസ് ലൈക്ക് ബാലൻസിങ് റിലേഷൻസ് ഓർ കാൽക്കുലേറ്റിംഗ് മോളാർ മാസസ്. അടുത്ത 10 മിനിറ്റ് സ്പെല്ലിംഗ് ആൻഡ് ടെർമിനോളജി റിവ്യൂ. കോൺസെൻട്രേഷൻ, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി തുടങ്ങിയ വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാൻ സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ ശീലിക്കുക. ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി ഈസ് ജസ്റ്റ് എ ടൂൾ ടു ഷോ കോസ് ദ സയൻസ് യു ഓൾറെഡി ലവ്. ബിലീവ് ഇൻ യുവർ SSLC ഫൗണ്ടേഷൻ. ഫോളോ ദീസ് ഡെയിലി ഹാബിറ്റ്സ് ആൻഡ് എക്സൽ ഇൻ യുവർ എക്സാം. വിഷ് യു ആൾ സക്സസ് ഇൻ യുവർ ഹയർ സെക്കൻഡറി സ്റ്റഡീസ്.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്തത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ SS.

സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റും 41 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ മൊഴിയാം ഒരു കഥ.
1: മൊഴിയാം ഒരു കഥ.
2: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ. ലുബ്ധൻ. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: വിവാഹപ്രായമായ പെൺകുട്ടികളുടെ പിതാക്കന്മാർ അയാളിൽ കണ്ണുവച്ചു. ലക്ഷപ്രഭുവായ കളരിയിൽ കുമാരപിള്ളയുടെ ഏക അവകാശിയിൽ ആ യുവാവ് വിവാഹം ഇഷ്ടപ്പെട്ടില്ല. രാമൻ നായരുടെ മനോഗതി പിതാവ് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനിതിൽ വ്യഥയുമുണ്ട്. ഒരു ദിവസം ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്തിനാ കേശവപിള്ള ചേട്ടൻ വന്നിരുന്നത്? അങ്ങേർക്ക് ഇനിയൊരു മകളുണ്ടല്ലോ. രാമനെ കൊണ്ട് അവളെ സംബന്ധം ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അക്കാര്യം സംബന്ധിച്ച ആലോചനയ്ക്ക് വന്നതാണ്. നല്ല സ്വത്തുള്ള വല്ലയിടത്തു നിന്ന് നമുക്കൊരു പെണ്ണ് കിട്ടുകയില്ലേ? ഓ, കിട്ടും. പക്ഷേ സ്വത്തുണ്ടായത് എങ്ങനെയാണെന്ന് ഓർക്കണം. ഞാനും കേശവപിള്ള ചേട്ടനും കൂട്ടുകച്ചവടം തുടങ്ങിയപ്പോൾ അങ്ങേര് 2000 രൂപ മുടക്കി. 2 ചക്രം മുടക്കാൻ എനിക്ക് വകയില്ലായിരുന്നു. മുടക്കുമുതലിൻ്റെ പലിശ കഴിച്ചുള്ള ലാഭം തുല്യമായി വീതിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ കൂടി പങ്കുചേർത്തത്. 3 കൊല്ലം കൊണ്ട് അങ്ങേരുടെ മുടക്കുസംഖ്യ മടക്കിയെടുത്ത് ഞങ്ങൾക്ക് സമാവകാശമാക്കി. അങ്ങേരുടെ 2000 രൂപയിൽ നിന്നുണ്ടായതാണ് ഇന്ന് കാണുന്ന ഈ സ്വത്തെല്ലാം. അങ്ങേർക്കൊരു കാലക്കേട് വന്നപ്പോൾ കാണാത്ത ഭാവം വച്ചോണ്ട് നടക്കാൻ ഞാൻ തയ്യാറില്ല. എന്നാൽ അവന് സമ്മതമുണ്ടോ എന്ന് ചോദിക്കണം. വഴിപ്പെടുന്നില്ലെന്ന് കണ്ടാൽ പറഞ്ഞേരേ. അങ്ങേരോടുള്ള കടം തീർക്കാനും ഇവിടെ അനുഭവിക്കാൻ ആളില്ലാത്തതുകൊണ്ട് പകുതി സ്വത്ത് ഞാൻ കേശവപിള്ളച്ചേട്ടന് കൊടുക്കുമെന്ന് വൃദ്ധന്റെ ബുദ്ധി നേർവഴിക്കാണ് പോയത്. അടുത്ത മേടത്തിൽ രാമൻ നായർ വിവാഹം കഴിച്ചു കേശവപിള്ളയുടെ മകളെ. അരസികനായ രാമൻ നായർക്ക് ആ സുന്ദരിയിൽ പ്രിയം തോന്നി. അചിരേണ ആ സന്താനവല്ലി ഫലിച്ചു. ഒരാൺകുഞ്ഞ്. ആ ശിശുവിന് സുകുമാരനെന്ന് നാമകരണം ചെയ്തു. ആ വലിയ ഭവനം ഒന്നുണർന്നു. സുകുമാരൻ പിറന്നത് വല്ലകാലിലുമാണോ? അകാലത്തെന്നു പറയാനില്ല. അടുത്തടുത്ത കാലത്ത് വൃദ്ധനും പത്നിയും പരഗതി അണഞ്ഞു. ബാലനെ ലാളിക്കാൻ അമ്മ മാത്രമുണ്ട്. അച്ഛന് നേരമില്ല. രാമൻ നായർ ഗൃഹനായകനായി. ചെലവിന് കണക്കും കണിശവും വെച്ചു. ഒരു ദിവസം ആ പ്രഭുവിനോട് ഭാര്യ പറഞ്ഞു, വല്ലയിടത്തുനിന്നും ഒരു വേലക്കാരിയെ കൊണ്ടുവരണം. കുഞ്ഞിനെ നോക്കാനും ജോലികളെല്ലാം ചെയ്യാനും കൂടെ വിഷമമാ. രാമൻ നായർ, അതിന് നല്ല സൂത്രമുണ്ട്. മനുഷ്യനായാൽ ബുദ്ധി വേണം. ഉച്ചയ്ക്ക് അരി വച്ചാൽ അതുകൊണ്ട് അടുത്ത ദിവസം കാലത്ത് വരെ കഴിക്കരുതോ? ഒരു ദിവസമൊക്കെ കൂട്ടാനൊന്നും കൂടാതെയും കഴിക്കണം. കുഞ്ഞിന് തണുത്തതും പഴയതുമൊക്കെ കൊടുക്കാനോ? എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. വേലക്കാരുടെ കാര്യം മാത്രം പറയണ്ട. അവൾ ഭർത്താവിനോട് എതിർത്തൊന്നും പറയാറില്ല. പാലുകാരന് 1 രൂപ കൊടുക്കണം, ഭാര്യ പറഞ്ഞു. പാലുകാരനോ? രാമൻ നായർ ഞെട്ടി. 1 രൂപയോ? എന്തിന്? പാല് മേടിച്ചതിന്? പാലാരു മേടിച്ചു? ആര് പറഞ്ഞിട്ട് മേടിച്ചു? എവിടുന്ന് കൊടുക്കാമെന്ന് വെച്ച് മേടിച്ചു? കുഞ്ഞിന് വലിയ ക്ഷീണമായിട്ട് 4 ചക്രത്തിനും പാല് മേടിച്ചു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ക്ഷീണിക്കുന്നതിന് പാലോ? അതിൻ്റെ ദേഹപ്രകൃതിയാണത്. പാല് കുടിച്ചേ കഴിയൂ കുഞ്ഞുങ്ങൾക്കെങ്കിൽ ദൈവം ആ കാലങ്ങളിലേക്ക് മുലപ്പാല് കരുതിയേനെ. കമലാക്ഷിയുടെ കണ്ണു നിറഞ്ഞു. രാമൻ നായർ പെട്ടി തുറന്ന് 1 രൂപ എടുത്ത് അവളുടെ നേരെ എറിഞ്ഞു. ഇതുവരെയുള്ളത് തീർത്തു കൊടുക്ക്, ഇനി മേടിക്കേണ്ട. സുകുമാരനെ സ്കൂളിലാക്കി. കമലാക്ഷിയമ്മ തനിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടും. രാമൻ നായർക്ക് ഗാർഹിക സൗഖ്യങ്ങളിൽ മനസ്സ് ചെല്ലാറില്ല. ആ 2 ലക്ഷക്കാരന് ഉണ്ണേണ്ട, ഉടുക്കേണ്ട, സമ്പാദിച്ചാൽ മതി. ഭാര്യയും മകനും ഉണ്ണരുത്, ഉടുക്കരുത്. വരവിലധികം സമ്പാദിക്കണം. അയാളുടെ സമ്പത്ത് വർദ്ധിച്ചു വരുംതോറും അവിടെ ദാരിദ്ര്യത്തിൻ്റെ കളി കൂടി വന്നു. ആ മകന് തലോടിക്കൊണ്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞു, കുഞ്ഞിനുച്ചയ്ക്ക്

ഇത്ര കാപ്പി കൊടുക്കാൻ ആ കടയിലെങ്ങാനും ഏർപ്പാട് ചെയ്യണം. അതിൻ്റെ കുറവേയുള്ളൂ, അച്ഛൻ അലറി. ഞാൻ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഉണ്ടാക്കുന്നത് അനുഭവിക്കരുതെന്നാ നിന്റെ വിചാരം. എൻ്റെ കൊക്കിൽ ജീവനുള്ള കാലം ഞാനത് സമ്മതിക്കില്ല. ഈ മഴക്കാലത്ത് ഒരു കുടയില്ലാതെ കുഞ്ഞെങ്ങനെ സ്കൂളിൽ പോകും? 3/4 രൂപ മതിയല്ലോ ഒരു കൊച്ചു കുട മേടിക്കാൻ. കുടയും വടിയും! രാമൻ നായർക്ക് ദേഷ്യം വന്നു. അവനൊരു കുട കൊണ്ട് നടക്കാൻ ശേഷിയുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ വെയിലും മഴയും കൊണ്ട് ശീലിക്കണം. വലുതാകുമ്പോൾ കണ്ണാടി കൂട്ടിലിട്ട് വെച്ചുകൊണ്ട് കാണാനാണോ മക്കൾ? മാലോകർ ആക്ഷേപിക്കുന്നതെങ്കിലും മനസ്സിലാക്കാത്തതാണ് അത്ഭുതം, അവൾ തുടർന്നു. അവൻ പഠിച്ചില്ലെങ്കിലും തരക്കേടില്ല. മഴ നനച്ചും പട്ടിണിയിട്ടും അതിനെ കൊല്ലാതിരുന്നാൽ മതി. പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? പഠിച്ച് ഉദ്യോഗം കിട്ടിയിട്ട് വേണോ അവന് കഴിക്കാൻ? അവന് ദിവസം 1 പറ നെല്ലിൻ്റെ വകയുണ്ടാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചാൽ കഴിയുകയില്ലെന്ന് വിചാരിച്ചല്ലേ നീ അവനെ പട്ടിണിയിരിക്കാനും മഴ നനയാനും അയച്ചത്? നിന്റെ തോന്നിയ വാസം നടക്കട്ടെ. അക്കാര്യം സംബന്ധിച്ച് 1 കാശ് എന്നോട് ചോദിച്ചു പോകരുത്. നല്ല മഴയത്താണ് ഒരു ദിവസം സ്കൂൾ വിട്ടത്. പല രക്ഷാകർത്താക്കന്മാരും കുടയും കൊണ്ടുവന്ന് കുലതന്തുക്കളെ കൂട്ടിക്കൊണ്ടുപോയി. കമലാക്ഷി അമ്മയ്ക്ക് സമാധാനമില്ല. പറഞ്ഞയക്കാൻ ഒരാളില്ല. വീട്ടിൽ ആരുമില്ലാതെ ഇറങ്ങിപ്പോയാൽ അത് ഭർത്താവ് അറിഞ്ഞാൽ കഥ തീരും. അവിടെ വിലയുള്ള പണ്ടങ്ങളുള്ളതിനാൽ വീട് കാവലിന് ഒരാൾ വേണം. അതാണ് രാമൻ നായർക്ക് ആ സ്ത്രീയെ കൊണ്ടുള്ള ഉപയോഗം. എങ്കിലും അവൾക്ക് പോയേ കഴിയൂ. മകനെ അന്വേഷിച്ച് അവൾ കഥകടച്ചു പൂട്ടി. ഒരില വെട്ടിച്ചൂടി അവൾ അനേക മാസങ്ങളായി കടന്നിട്ടില്ലാത്ത പടി കടന്നു. അവൾ പൊഴിച്ച അശ്രുവർഷത്തിൻ്റെ തഴപ്പ് കണ്ട് നാണിച്ചായിരിക്കാം മഴ മന്ദമായി തുടങ്ങി. അതാ വരുന്നു നനഞ്ഞു വിറച്ച് അവളുടെ ബഹിശ്ചര പ്രാണൻ ഓമനക്കുട്ടൻ, 2 ലക്ഷത്തിൻ്റെ ഏക അവകാശി. പൊന്നുമകനെ എന്ന് വിളിച്ച് ആ അമ്മ മകനെ വാരിയെടുത്ത് ഇല ചൂടിച്ച് വീട്ടിലേക്ക് ഓടി. മാതാവ് ആ ബാലൻ്റെ തലയും മേലും തോർത്തി അടുപ്പിനടുത്തിരുത്തി ചൂട് പിടിപ്പിച്ചു. ചൂട് കഞ്ഞി കുടിപ്പിച്ചു. ഒരു പായയിൽ കിടത്തി കെട്ടിപ്പിടിച്ച് കിടന്ന് കുളിരുമാറ്റി. സുകുമാരൻ ഉറങ്ങിപ്പോയി. രാത്രിയിൽ പ്രഭു വന്നു. അമ്മ മകനെ ഉണർത്തി ഉണ്ണാൻ. അവൻ 3-4 തവണ തുമ്മി. ഓരോ തുമ്മലിനും അമ്മ ഞെട്ടി. ചോറ് വേണ്ടമ്മേ, കുളിരുന്നു എന്ന മകന്റെ വാക്ക് മാതാവിൻ്റെ തല പുകച്ചു. അവൾ രാത്രിയിൽ 2-3 തവണ മകന്റെ നെറുകയിൽ ഭസ്മം തിരുമി. രാത്രിയിലൊക്കെ കുഞ്ഞിന് തീ പോലുള്ള പനിയായിരുന്നു. ഒന്ന് തൊട്ടു നോക്കൂ. നോക്കാനെന്നാ, നീ നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അറ തുറന്നു. അവളുടെ കയ്യിലേക്ക് 5-6 കുരുമുളക് വെച്ചു കൊടുത്തിട്ട് പ്രഭു പറഞ്ഞു, ഇതിട്ട് വെള്ളം വെച്ചു കൊടുക്ക്, പനിക്ക് ഇതിനേക്കാൾ നല്ല മരുന്നില്ല. അവൾ കുറച്ചുകൂടി മുളക് വാങ്ങി വെള്ളം വെച്ച് രോഗിക്ക് കൊടുത്തു. അവൾ കൂടെ കൂടെ അവൻ്റെ അടുത്ത് ചെന്ന് ദേഹത്ത് തൊട്ടുനോക്കും. അവനോട് സുഖക്കേടിനെപ്പറ്റി ഓരോന്ന് ചോദിക്കും. 3-4 ദിവസത്തെ സശ്രദ്ധമായ ശുശ്രൂഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജ്വരം വർദ്ധിച്ചു. കൊത്തമല്ലിയും ചുക്കും കൂടി കഷായം വെച്ചുകൊടു. വേണമെങ്കിൽ കുറെ പർപ്പടക പുല്ലും കൂടി ചേർത്തോ. അതൊന്നും പോരാ, ആ അമ്മ പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് പനി കൂടുതലാണ്, ഡോക്ടറെ വിളിച്ച് കാണിക്കണം. ഡോക്ടർ തന്നെ ചികിത്സിച്ചാലേ രോഗം ഭേദമാകുകയുള്ളൂ. വൈദ്യനായാൽ പോരാ? വൈദ്യനായാലും മതി, അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. വൈദ്യൻ വന്നാലും പറയും ഈ കഷായം തന്നെ കൊടുക്കാൻ. പനി പാകപ്പെടാൻ 7 ദിവസം വേണം, അത് കഴിഞ്ഞേ മരുന്ന് കൊടുക്കാവൂ. ഇതെന്നാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? ഓഹോ, എന്നേ മനസ്സിലായി. ആട്ടെ, ഞാൻ വീട്ടിലൊന്ന് അറിയിക്കട്ടെ കുഞ്ഞിന് സുഖക്കേടാണെന്ന്. എന്തിന്? അവിടെ വൈദ്യന്മാരുണ്ടോ? അവർ വല്ല വൈദ്യനെയും വിളിച്ച് കാണിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി ചികിത്സിക്കും. വേണ്ട, നിന്റെ വീട്ടുകാരുടെ സൗജന്യമൊന്നും ഇവിടെ വേണ്ട. സുകുമാരൻ പേയും പിച്ചും പറഞ്ഞു തുടങ്ങി. ചിലപ്പോൾ നിലവിളിക്കും, ചിലപ്പോൾ എഴുന്നേൽക്കും, നടക്കാൻ തുടങ്ങും. കമലാക്ഷിയമ്മ ദൈവത്തെ വിളിച്ചു കരയും, നേർച്ചകൾ നേരും. രാമൻ നായർ കാര്യമാത്ര പ്രസക്തനായി അന്വേഷിക്കും, കുഞ്ഞിനെങ്ങനെയിരിക്കുന്നു? പരിഭ്രമിക്കാനില്ല, ടൈഫോയിഡിന് കുറഞ്ഞത് 14 ദിവസം വേണം ഭേദമാകാൻ. അയൽക്കാരു പെണ്ണുങ്ങൾ ദണ്ണമന്വേഷിച്ചു വരും. തങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുള്ള മരണപര്യവസായികളായ രോഗകഥകൾ കവിയെ കവച്ചു വയ്ക്കുന്ന തന്മയത്വത്തോടും അതിശയോക്തിയോടും പ്രതിപാദിച്ച് ആ പാവപ്പെട്ട പെൺപിറന്നവരുടെ ചുറ്റിലും ഭീകര രൂപങ്ങളുണ്ടാക്കും. ഭർത്താവിൻ്റെ സമ്മതം ചോദിക്കാതെ അവൾ ചില ഔഷധങ്ങൾ മകനെ സേവിപ്പിച്ചു. രോഗമങ്ങ് വർദ്ധിച്ചു. അതിൻ്റെ അടുത്തെങ്ങും എത്തിയില്ല മരുന്നും പരിചരണങ്ങളും. ഏത് ജന്തുവിനുമുണ്ട് മക്കളോട് സ്നേഹം, അവൾ ഭർത്താവിനോട് പറഞ്ഞു. അവനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടി ഇങ്ങനെ പാടുപെടുന്നത്? എൻ്റെ കുഞ്ഞിന് 1 നേരത്തേക്ക് മുട്ടുവരരുത്.
അതിനുള്ള വക

ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആത്മാവ് പിരാകിയിട്ടുണ്ടായിട്ട് എന്താ ഫലം? ഈ കുഞ്ഞിനൊരു ചികിത്സ ചെയ്യാതെ കണ്ണുമടച്ചിരുന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ ഒക്കുകയില്ല കേട്ടോ. കുഞ്ഞിന് കുറേ കൂടുതലാണ്, ഇന്ന് 12 ആയി. ഡോക്ടറെ കൊണ്ടുവരണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ചെന്ന് വിളിച്ചു കൊണ്ടുവരൂ. ഒന്ന് മൂളിയിട്ട് അയാൾ പോയി. 2 ഗുളികയും കൊണ്ട് തിരിച്ചു വന്നു. വേണ്ട വേണ്ട, ഇതൊന്നും കൊടുത്താൽ പോരാ, ഡോക്ടറെ കൊണ്ടുവരൂ, അവൾ അധികാര സ്വരത്തിൽ പറഞ്ഞു. മനുഷ്യരുടെ മുഖത്ത് നോക്കണം എനിക്ക്. ഗൃഹനാഥന്റെ അമർഷം അതിരോളം പെരുകി. വെറുതെ ഇരിക്കുകയാണോ? വേഗം പോകൂ, ആ സ്ത്രീ ശാസിച്ചു. മുടിവ് അന്ന് പകുതി സ്വത്ത് പോകട്ടെ എന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ മുടിവ് കൂടാതെ കഴിക്കാമായിരുന്നു. ഏതായാലും വരാനുള്ളത് വന്നു, ഇനി 4 പേരെ പോലെ കഴിയണം. വേഗമാവട്ടെ, ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരൂ, ഗൃഹനായിക ആജ്ഞാപിച്ചു. അതിന് വരുന്ന ചെലവ് ഞാൻ വീട്ടിൽ നിന്ന് വരുത്തി അങ്ങ് തന്നേച്ചാ തീർന്നല്ലോ. എന്റെ കുഞ്ഞിന്റെ ജീവനാണ് എനിക്ക് വലുത് എന്നുകൂടി അമ്മ പറഞ്ഞു. ഡോക്ടർ വന്നു, രോഗിയെ നോക്കി വിവരങ്ങൾ ചോദിച്ചു. കമലാക്ഷിയമ്മ ജിജ്ഞാസയും പ്രാർത്ഥനാഭാവവും കലർന്ന് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. കരയാൻ കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പെണ്ണുങ്ങളുടെ സ്വഭാവമാ, രാമൻ നായർ തന്റെ പൗരുഷം പ്രകടിപ്പിച്ചു. ഡോക്ടർ മരുന്നു കൊടുത്തു, ആഹാരങ്ങൾ ക്രമപ്പെടുത്തി. ഗൃഹനാഥൻ ഒട്ടും ലോഭം കാണിച്ചില്ല. അയാൾ നല്ല ലക്ഷണശാസ്ത്രജ്ഞനാണെന്ന് വെളിപ്പെട്ടു. 14-ാം ദിവസത്തെ പകലും സുകുമാരന്റെ മുഖവും ഒരുപോലെ തെളിഞ്ഞു. അത് മാതാവിൽ പ്രതിഫലിച്ചു. 13 ദിനരാത്രങ്ങൾ അവൾ അനുഭവിച്ച ദുഃഖത്തെ വിസ്മൃതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ആനന്ദം അവളെ ചുറ്റി നൃത്തം ചെയ്തു. രാത്രി കുറേ ചെന്നു. കമലാക്ഷി അമ്മയും 2-3 നക്ഷത്രങ്ങളുമേ കണ്ണു ചിമ്മാതെയുള്ളൂ. രോഗിയിൽ ചില ഭാവഭേദങ്ങളുണ്ടായി. ആ സ്ത്രീ ഭർത്താവിനെ വിളിച്ചുണർത്തി. അയാൾ വന്നു നോക്കി. താടിയെടുത്ത് വലിക്കുകയും ഇടയ്ക്കിടെ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്ന മകനെ അയാൾ നോക്കിക്കൊണ്ടു നിന്നു. അന്ധകാരത്തെ പിളരും വണ്ണം മാതാവിൻ്റെ നിലവിളി ഉയരുമ്പോൾ പിതാവ് പറയുകയാണ്, സമാധാനം വേണ്ടേ മനുഷ്യരായാൽ? അവളുടെ ആശയറ്റു. അവൾ രോഗിയുടെ തലയ്ക്കലിരുന്നു. പാപമറിയാത്ത ആ ബാലൻ്റെ ആത്മാവ് വെളിയിൽ ചാടി രക്ഷപ്പെട്ടു. അവൾ ചൈതന്യശൂന്യയായി. അവൾ കരഞ്ഞില്ല. അവളുടെ സങ്കടം അനുഭവിച്ചു തീർന്നിരുന്നു. കണ്ണീരിൻ്റെ ഉറവ വറ്റിയിരുന്നു. രാമൻ നായർ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അതിന് ആയുസ്സില്ല. സുകുമാരൻ പിരിഞ്ഞുപോയിട്ട് 1 കൊല്ലം 5-6 കഴിഞ്ഞു. കമലാക്ഷിയമ്മ ഗർഭം ധരിച്ചു. ഭർത്താവ് അത് സഹിച്ചു. വളരെ നാൾ കൂടിയുള്ള ഗർഭധാരണമാകയാൽ വല്ല കഷായവും കുടിക്കണമെന്ന് അടുത്തുള്ള വല്യമ്മമാർ അവളെ ഓർമ്മിപ്പിച്ചു. അത്ര തന്നെ. ദിവസം കഴിയും തോറും അവളുടെ ദേഹസ്ഥിതി മോശപ്പെട്ടു. എനിക്ക് എഴുന്നേറ്റ് മാറ്റാൻ വയ്യ. വല്ല മരുന്നും ഇത്ര വേണം. ഗർഭം രോഗമല്ല, അതിന് മരുന്നു വേണ്ട. ക്ഷീണം, അത് ഗർഭിണികൾക്ക് സാധാരണയാണ്. എന്നാൽ ഇവിടെ കഞ്ഞി വെക്കാൻ ആരെയെങ്കിലും നിർത്തണം. എന്നെ കൊണ്ടിനി ആവില്ല. ഇപ്പോഴേ ആളോ, നീ എന്നെ മുടിക്കും. ഇല്ല, ഞാൻ മുടിക്കുകയില്ല. തന്നെ താൻ മുടിയാതെ നോക്കിക്കൊണ്ടാൽ മതി. എനിക്ക് വേണ്ടിയിട്ട് മുടിയുകയും വേണ്ട, മുടിയാതിരിക്കുകയും വേണ്ട. അവൾ തുടർന്നു, ദൈവത്തെ ഓർത്ത് എനിക്കിത്ര മരുന്ന് കൊണ്ടു തരണം. കഞ്ഞി വയ്ക്കാൻ ഒരാളെയും, അതിന് നിവൃത്തിയില്ലെങ്കിൽ എന്നെ വീട്ടിലൊന്ന് കൊണ്ടു ചെന്നാക്കണം. അതിന് ഞാൻ വേണോ? തന്നെ പോകരുതോ? തന്നെയല്ലോ വന്നത്. അടുത്ത ദിവസം കുറേ ജീരകവും ചുക്കും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ പ്രഭു പറഞ്ഞു, ഈ പറമ്പിൽ നിന്നെങ്ങാനും കുറേശ്ശെ കുറുന്തോട്ടി കൂടി പറിച്ചെടുക്ക്. എല്ലാം കൂടെ കഷായം വെച്ച് കുറേശ്ശെ കുടിക്ക്. 5-8 ദിവസത്തേക്ക് ഒരുമിച്ച് വയ്ക്കാം. ഉടനെ തന്നെ വേലയ്ക്ക് ആള് വരും. 1 ആഴ്ച കഴിഞ്ഞ് ഒരു വല്യമ്മ വന്നു വേലയ്ക്ക്. ഒരു ദയയുള്ള അമ്മൂമ്മ. ഒരു ദിവസം രാമൻ നായരെ അറിയിച്ചിട്ട് വേലക്കാരി ചെന്ന് പതിച്ചിയെ കൊണ്ടുവന്നു. അയൽക്കാർ അറിഞ്ഞു. ആളുകൂടി. ചില പെണ്ണുങ്ങൾ പിറുപിറുത്തു. ആശുപത്രിയിലേക്ക് പോയാലോ എന്നാരോ മുരണ്ടു. വരട്ടെ, അങ്ങനെ കിടന്ന് പിടച്ചാലൊക്കുമോ? പതിച്ചി പ്രതിഷേധിച്ചു. കുറെ കഴിഞ്ഞ് ഒരു സ്ത്രീ വന്ന് രാമൻ നായരോട് പറഞ്ഞു, വല്ലവരെയും കൂടെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന് അവർ പറയുന്നു. നിങ്ങൾ ധൃതി വെച്ചാൽ എങ്ങനെയാ? ഡോക്ടർ വന്നാലും സമയം കൂടെ ആകണ്ടേ എന്ന് ചോദിച്ചു ഭർത്താവ്. സമയം കുറച്ചുകൂടി കഴിഞ്ഞു. ഒരുത്തി വന്നു പറഞ്ഞു, അവരെ കൊണ്ടാവുകയില്ല, ലേഡി ഡോക്ടറെ വരുത്തണം, അല്ലെങ്കിൽ 1-ാമനെ. പറയുന്നവർ ഇതിൻ്റെ വിഷമം വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ നിന്ന് പോയി ഡോക്ടറെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് സാമാനങ്ങളെടുത്ത് വണ്ടി വിളിച്ച് ഇവിടെ വരുമ്പോഴേക്കും പ്രസവം കഴിയും. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ വിളിക്കണോ എന്ന് പതിച്ചിയോട് ചോദിച്ചാട്ടെ. അവർ തന്നെ പറയട്ടെ. നമുക്കൊക്കെ ഇതിൽ കാര്യമെന്ത്? ഭർത്താവ് മുറ്റത്തുലാത്തി. എന്നെ കൊണ്ടാവില്ല, പതിച്ചി പരിഭ്രമത്തോടെ പറഞ്ഞു. ഡോക്ടർ വന്നാൽ ഗുണമുണ്ടോ? അതെനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം, അവൾ മറുപടി പറഞ്ഞു. സ്ത്രീകളുടെ ഇടയിൽ നിന്ന്
മൂക്കുചീറ്റലും നാരായണ വിളിയും കേട്ടു.

നമുക്കുമുണ്ട് ഈ പാപത്തിൽ പങ്ക് എന്ന് ആരോ പറയുന്നതും ഭാര്യയുടെ നീണ്ട നിലവിളിയും അയാൾ കേട്ടു. ഗൗരവവും സങ്കടവും കലർന്ന സ്വരത്തിൽ പതിച്ചി, പോകാതെ നിൽക്കുകയാണോ? ഞാൻ കൈയൊഴിഞ്ഞു, ഞാൻ ഇനി തൊടുകയില്ല എന്ന് പറഞ്ഞതും കേട്ടിട്ട് അയാൾ പടിയിറങ്ങി. ഒരു മണിക്കൂറിനകം ഡോക്ടറെയും കൊണ്ട് ഭർത്താവ് എത്തി. ഡോക്ടർ മുറിക്കുള്ളിലേക്ക് കയറി. കുറെ കഴിഞ്ഞ് മുറിക്കകത്ത് നിന്നും നിലവിളി കേട്ടു. അത് ആ വീട് മുഴുവൻ വ്യാപിച്ചു. ഡോക്ടർ വെളിയിൽ വന്നു. പ്രഭുവായ രാമൻ നായർ കാൽമുട്ടുകൾക്കിടയിലേക്ക് കുനിച്ച തലയുമായി ഒരു തൂണോട് ചേർന്നിരുന്നിരുന്നു.

0: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ മെഹ്ഫിൽ.
1: ദുഃഖ സുഖ താ ഏക് സബ്കാ, അപ്നാ ഹൂ യാ ബിഗാന. അവനവൻ്റേതാണെങ്കിലും അന്യൻ്റേതാണെങ്കിലും സുഖദുഃഖങ്ങൾ ഒന്നാണ് എന്ന് പാടിയ ഗസൽ മാന്ത്രികൻ. പണ്ഡിത പാമര ഭേദമില്ലാത്ത ലോകത്തെ സ്വപ്നം കണ്ട ആ നന്മയെക്കുറിച്ച് പാടിയ ഒരാൾ. സ്നേഹമെന്ന മതത്തെ മുറുകെ പിടിച്ച അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ മുഴുകുമ്പോൾ ഊഷ്മളമായ മറ്റൊരു ലോകത്തെത്തുന്ന പ്രതീതിയാണ് ഓരോ ആസ്വാദകനും. പറഞ്ഞുവരുന്നത് ഗസൽ എന്ന ഗാനശാഖയെ ജനപ്രിയമാക്കിയ പങ്കജ് ഉദാസിനെ പറ്റിയാണ്. കൊട്ടാരങ്ങളിലും ചില സദസ്സുകളിലും ഒതുങ്ങി നിന്ന ഗസലിൻ്റെ മാധുര്യം സിനിമയെന്ന ജനപ്രിയ മാധ്യമത്തിലൂടെ എല്ലാവരിലേക്കും എത്തിച്ച നാദധാരയുടെ ഉടമ. അദ്ദേഹത്തിൻ്റെ ചില ഗസലുകളിലൂടെയാണ് ഇന്നത്തെ മെഹഫിലിൻ്റെ യാത്ര. 1951 മെയ് 17 ഗുജറാത്തിലാണ് പങ്കജ് ഉദാസിൻ്റെ ജനനം. തൻ്റെ കുട്ടിയിൽ സംഗീതത്തിൻ്റെ അഭിരുചിയുണ്ടെന്ന് മനസ്സിലാക്കിയ അച്ഛൻ കേശുഭായ് ഉദാസ് അദ്ദേഹത്തെ രാജ്കോട്ടിലെ സംഗീത അക്കാദമിയിൽ തബല കോഴ്സിന് ചേർത്തു. പിന്നീട് ഗുലാം ഖാദിർ ഖാൻ സാഹബിൽ നിന്ന് ഹിന്ദുസ്ഥാനിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. സംഗീതത്തിൻ്റെ തുടർന്നുള്ള പഠനം മുംബൈയിലായിരുന്നു. 1980 പുറത്തിറങ്ങിയ ആഹദ് എന്ന ആൽബത്തിനു ശേഷം നഷ, മുഖറർ തുടങ്ങി 50-ലധികം ആൽബങ്ങളാണ് അദ്ദേഹം പുറത്തിറക്കിയത്. പാടിയും അഭിനയിച്ചും ഹിന്ദി സിനിമകളിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യമറിയിച്ചു. പ്രണയവും വിഷാദവും ജീവിതവും ലഹരിയുമെല്ലാം പങ്കജുദാസിൻ്റെ ഗസലുകളിൽ കാണാം.

ഇവിടെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് അടിവരയിടുകയാണ് കവി. ലഹരിയുടെ ഉന്മത്താവസ്ഥയിലേക്ക് പോയി പോയാലും അവിടെയും ഒരു പരിധി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വരികളും. പ്രണയത്തിന്റെ നോവും പങ്കജുദാസിന്റെ ഈ ആലാപനത്തിൽ പ്രതിഫലിക്കുന്നു. പ്രണയിനിയുടെ വാക്കുകളിൽ, നോട്ടത്തിൽ എല്ലാം ഉന്മത്തനാകുന്ന പ്രണയിതാവായി അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. യേ ഇന്തസാർ ഗലത് ഹേ കി ശാം ഹോ ജായി ജോ ഹോ സക്കേ തോ അഭി ദോർ ജാം ഹോ ജായി. ആർദ്രതയും നോവും ചേർന്ന പങ്കജുദാസിന്റെ ആലാപനം ആസ്വദിക്കാം.

ഭാഷാപരമായ ലാളിത്യമാണ് ഗസലിന് ഉണ്ടാവേണ്ടതെന്ന് പങ്കജുദാസ് അഭിപ്രായപ്പെട്ടതായി നാം പലയിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറാൻ പങ്കജുദാസിന് കഴിഞ്ഞതും അതുകൊണ്ടാവണം. പ്രണയഭാവം പീലി വിടർത്തിയാടുകയാണ് ഈ ഗസലിലൂടെ.

चाहत का एक मीठा मीठा दर्द जगाने शाम ढली। നിന്നെക്കുറിച്ചുള്ള എത്രയോ സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടത്. നിന്റെ പ്രണയത്തിൽ, ആ ഓർമ്മകളിൽ എൻ്റെ ഹൃദയം വിങ്ങുകയാണ്. പ്രണയം മധുരതരമായ നോവല്ലേ? സമ്മാനിക്കുക. ഹസൻ ഇമാമിൻ്റെ ഈ പ്രണയനദിയെ നമ്മുടെ ഉള്ളങ്ങളിലേക്കൊഴുക്കുന്ന പങ്കജുദാസും സാധനാ സർഗവും.

0: दर्द जगाने शाम ढले।
1: चांदी जैसा रंग है तेरा पंकज उदासिन्റെ ഏറ്റവും പ്രശസ്തമായ ഗസലുകളിൽ ഒന്നാവാം ഇത്. തന്റെ ജീവിത പങ്കാളിക്കായി ഈ വരികൾ മൂളാത്തവരുണ്ടാകുമോ? നീ പോകും വഴികളെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞെങ്കിൽ, നിന്റെ കോമളമായ പാദങ്ങൾ തൊടുന്ന കല്ലും രക്തമായി മാറിയെങ്കിൽ എന്ന വരികൾ അതിശയോക്തിയായി തോന്നാമെങ്കിലും ആ വരികളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സഖിയോടുള്ള പ്രണയത്തെയാണ് ആസ്വാദകർ ഒരുപക്ഷെ ഏറ്റെടുത്തത്. പങ്കജുദാസ് പാടുമ്പോൾ പ്രത്യേകിച്ചും ആ വർണ്ണനയ്ക്ക് ശോഭയേറുന്നു. ജഫർ ഗോരഖ്പുരി കാ വോ ബോൽ പങ്കജുദാസിനെ ജേസെ അമരെ കരുതിയ. ഇന്ന് മാത്രമാണ് നിന്റെ കയ്യിലുള്ളത്, അതിനെ ഉപയോഗിക്കുക. കൽ, അതായത് നാളെ എന്താണെന്നോ എന്താണ് വരാൻ പോകുന്നതെന്നോ നമുക്കറിയില്ലല്ലോ എന്നോതിയ ദാർശനികമായ വരികൾ. സമീർ ഖാസ്മയുടെ ഈ അക്ഷരങ്ങൾക്ക് ഹൃദയം തൊടും സംഗീതവും ആലാപനവും കൊണ്ട് വിസ്മയിപ്പിച്ച പങ്കജുദാസ്. February 26 ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഒളിമങ്ങാതെ നിൽക്കുന്നു. അതെ, പങ്കജ് ഉദാസ്, താങ്കൾക്ക് മരണമില്ല. നാളേക്കായി ഒരുക്കിയ ഈ ഗസലുകളിലൂടെയെല്ലാം താങ്കൾ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കും. തീർച്ച. 2024 February 26 ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഒളിമങ്ങാതെ നിൽക്കുന്നു. അതെ, പങ്കജ് ഉദാസ്, താങ്കൾക്ക് മരണമില്ല. നാളേക്കായി ഒരുക്കിയ ഈ ഗസലുകളിലൂടെയെല്ലാം താങ്കൾ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കും. തീർച്ചയായും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

ചിത്രം രാധ എന്ന പെൺകുട്ടി. ദേവദാസിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം. ഗായകൻ പി. ജയചന്ദ്രൻ.

ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം. ഗായകർ ഉണ്ണിമേനോൻ. ചിത്രം ഇന്ന് നാഥന്റെ നിമ്മി.

ചിത്രം ഇന്ത്യൻ റുപ്പി. രചന മുല്ലനേഴി. സംഗീതം ഷഹബാസ് സുമൻ. ആലാപനം വിജയ് യേശുദാസ്.

പൂക്കൾ മുത്തണിക്കിനാവുകൾ, പൂത്തുലഞ്ഞ നാളുകൾ മങ്ങി മാഞ്ഞു പോകുമോ? എത്ര എത്ര രാവുകൾ മുത്തണിക്കിനാ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ശ്രേയ ഘോഷൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കളിമണ്ണ്. വരികൾ ഒ എൻ വി കുറുപ്പ്. സംഗീതം എം ജയചന്ദ്രൻ.

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: ഛായാവൃക്ഷമുപശ്രയന്തി പഥിഷു ശ്രാന്താഹി പാന്ധാസമം തേഷ്വേകോസ്യ ശുഭം ശുഭേന മനസാ ഹൃഷ്യന്നനുധ്യായതി അന്യോ ഹർത്തുമപേക്ഷതസ്യ വിടപാനാധാരയഷ്ടേ കൃതേ കശ്ചിന്നിശ്ചിനുതേ കവാടഫലകം കർത്തും തമേവ ക്ഷണൽ. സാഹിത്യശാസ്ത്രാദി വിഷയങ്ങളിൽ മഹാപണ്ഡിതനായിരുന്ന സാക്ഷാൽ നീലകണ്ഠദീക്ഷിതരുടെ അന്യാപദേശ ശതകം എന്ന കൃതിയിൽ നിന്നും ഉദ്ധരിച്ചതാണ് മേൽശ്ലോകം. പ്രകൃതാർത്ഥ സൂചനയ്ക്കു വേണ്ടി അപ്രകൃതമായ മറ്റൊന്ന് സൂചിപ്പിക്കുക എന്നതാണ് അന്യാപദേശ രീതി എന്ന് സാന്ദർഭികമായി ഇവിടെ പറയട്ടെ. അതായത് പറയുന്നത് ഒന്ന്, മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് എന്ന് വിവക്ഷിക്കാം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രകൃതത്തിലേക്ക് മടങ്ങാം. ഉപകാരം ചെയ്തവരെയും ഇപ്പോഴും അത് തുടരുന്നവരെയും അവരുടെ സന്മനസ്സിനെ മുഴുവൻ ഉപയോഗപ്പെടുത്തിയ ശേഷം